ഒരു ചെറിയ നഗരത്തിൽ ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ച് വീടുകളുടെ പെയിന്റിംഗ് ഡിസൈൻ ചെയ്യുന്ന രാഹുൽ എന്ന യുവാവ് തന്റെ സ്റ്റാർട്ടപ്പ് പരാജയപ്പെട്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി. ഒരിക്കൽ തന്റെ തകർന്ന ഡ്രോണും നോക്കി നിരാശയോടെ ഇരുന്നവൻ നഗരത്തിലെ ഒരു വലിയ കെട്ടിടത്തിന്റെ ചുവരിൽ വിള്ളലുകൾക്കിടയിലൂടെ മനോഹരമായ ഒരു കാട്ടിച്ചെടി വളർന്ന് പൂത്തു നിൽക്കുന്നത് അവൻ കണ്ടു. മണ്ണോ വളമോ കൃത്യമായ പരിചരണമോ ഇല്ലാതിരുന്നിട്ടും കോൺക്രീറ്റിന്റെ കാഠിന്യത്തെ ഭേദിച്ച് സൂര്യപ്രകാശത്തിലേക്ക് വളരാൻ ആ ചെടി കാണിച്ച ആത്മവിശ്വാസം രാഹുലിന്റെ ചിന്തകളെ മാറ്റിമറിച്ചു. പ്രതിസന്ധികൾ നമ്മെ തളർത്താനല്ല, മറിച്ച് പുതിയ വഴികൾ കണ്ടെത്താനുള്ള കരുത്താണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. സാഹചര്യങ്ങൾ എത്ര കഠിനമാണെങ്കിലും അതിജീവനത്തിനുള്ള വഴി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. തളർച്ചയെ വളർച്ചയ്ക്കുള്ള ഇന്ധനമാക്കുകയാണ് വേണ്ടത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് മെയ് 26, കൊല്ലവർഷം 1201, ഇടവം 12, ചൊവ്വാഴ്ച.

0: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ?
1: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
0: നീ ആശ്രയ F90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ F90.
3: മോർണിംഗ് മോജോ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി.

0: மார்னிங் போஜோ.
1: ஹே ஹலோ, வெரி குட் மார்னிங் ஆண்ட் வெல்கம் டு மார்னிங் மோஜோ. കൂടെ ഉള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു. 1 മിനിറ്റ് ആയിരിക്കാണല്ലേ. ഇനി അടുത്ത 10 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യാനും പാട്ടുകൾ പ്ലേ ചെയ്തു തരാനും ഞാനെന്തായാലും ഫുൾ എനർജിയിൽ ഭയങ്കരമായിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ രാവിലെ തന്നെ അത്യാവശ്യം നല്ലൊരു അന്തരീക്ഷമാണല്ലേ. എന്നാൽ മൂടിപ്പുറച്ച് ഉറങ്ങാൻ അറിയാവർക്ക് അതിനും എന്നാൽ ഉന്മേഷത്തോടെ വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ദൃഢനിശ്ചയം ോടുകൂടി എണീക്കുന്നവർക്ക് അതിനും പറ്റിയൊരു നല്ലൊരു ക്ലൈമറ്റ് ഉള്ളൊരു ദിവസമാണല്ലേ. അപ്പൊ എല്ലാവർക്കും ഈ ദിവസം നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കേൾക്കാം മോർണിംഗ് മോച്ചയിലൂടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: மார்னிங் மோஜோ.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടിയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു 15:05 ആയിരിക്കുകയാണല്ലേ. യെസ്, ഇന്ന് May 26 ആണ്. ഇന്നത്തെ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്ന് അറിയാവോ? ഇന്ന് നാഷണൽ പേപ്പർ എയർപ്ലെയിൻ ഡേ ആണ്. കേൾക്കുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് ഫീൽ ചെയ്യെങ്കിലും യെസ്, അങ്ങനെ ഒരു ദിവസമുണ്ട് കേട്ടോ. നമ്മളെയൊക്കെ പഴയ സ്കൂൾ ക്ലാസ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ദിവസമാണിന്ന്. എന്തുകൊണ്ടാണ് ഈ ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഓർമ്മകളുടെ ഒരു ഫ്രീക്വന്റ് ഫ്ലൈറ്റ്, സ്കൂളിലൊക്കെ സർ പഠിപ്പിക്കുന്ന ടൈമില് ബോർഡിലേക്ക് ഒന്ന് തിരിയുന്ന ടൈമിൽ ഈ ഒരു വിമാനം പറത്തുന്നതും ആ ഒരു പഴയ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ബുക്കിലെ ലാസ്റ്റ് പേജോ മതി. ഉണ്ടെങ്കിൽ ആർക്കും ഉണ്ടാക്കാം ഈ ഒരു വലിയ ലക്ഷറി ഒന്നും അല്ലാതെ സിമ്പിൾ സന്തോഷം ഉണ്ടാക്കുന്ന ഈ ഒരു വിമാനം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടിക്കാലത്തെ ഒക്കെ ഒന്ന് റീലോഡ് ചെയ്യാനായിട്ട്. ഇന്നത്തെ കുട്ടികൾ മൊബൈൽ ഗെയിമുകളിലൊക്കെ ഇങ്ങനെ ബിസി ആയിരിക്കുന്ന സമയത്ത് അവർക്ക് ഈ പേപ്പർ വിദ്യ ഒന്ന് കാണിച്ചു കൊടുക്കാനും നമ്മളിൽ ആ കുട്ടിയെ പുറത്തെടുക്കാനും ഇതിലും ബെസ്റ്റ് ഒരു ദിവസമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക വീട്ടിൽ. സോ എല്ലാവർക്കും ഒരു നല്ല ദിവസമാവട്ടെ എന്ന് വൺസ് അഗെയിൻ പറഞ്ഞുകൊണ്ട് കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷനാകും. എൽപിജി സിലിണ്ടറുകളിൽ നിന്ന് പിഎൻജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെയെത്തിച്ചു. കോംഗോയിലെയും യുഗാണ്ടയിലെയും എബോള വൈറസ് വ്യാപനത്തെ തുടർന്ന് വിമാനക്കമ്പനികൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ഡിജിസിഎ. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ 1 ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ സിക്കിം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഗാംഗ്ടോക്കിലെ നംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി ഇന്ന് സന്ദർശിക്കുന്ന രാഷ്ട്രപതി നാളെ നാഥുല ചുരത്തിൽ എത്തും. ഗാംഗ്ടോക്കിലെ സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും സംബന്ധിക്കും. വ്യാഴാഴ്ച സിക്കിം പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ പുരസ്കാരം സമ്മാനിക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിലെ സഹകരണം, നിലവിലുള്ള പദ്ധതികളുടെ പുരോഗതി എന്നിവ യോഗം ചർച്ച ചെയ്യും. ഇന്തോ പസഫിക് മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങളും മറ്റ് അന്താരാഷ്ട്ര വിഷയങ്ങളും യോഗം വിലയിരുത്തും. ആഗോള അനിശ്ചിതാവസ്ഥയുടെയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെയും പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നടക്കുന്നത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയിലെത്തിയ ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ജപ്പാനും തമ്മിൽ സവിശേഷ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തമാണുള്ളതെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് ഏറെ പ്രാധാന്യവും സ്വാധീനവുമുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
1: Between India and Japan, of course, we have a special strategic and global partnership, and that signals that our ties have a larger implication, importance, impact. Today, I look forward to discussing our bilateral cooperation, to discussing global and regional issues, particularly in this current situation, and West Asia is important.
0: എൽപിജി സിലിണ്ടറുകളിൽ നിന്ന് പിഎൻജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പുതുക്കിയ ഭേദഗതി പ്രകാരം എൽപിജി സിലിണ്ടറിനൊപ്പം പിഎൻജി കണക്ഷനും സ്വന്തമാക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇനിപ്പറയുന്ന 2 ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടാകും. പിഎൻജി കണക്ഷൻ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ എൽപിജി കണക്ഷൻ റദ്ദാക്കുന്നതിനായി ഉപഭോക്താക്കൾക്ക് അപേക്ഷിക്കാം. ഭാവിയിൽ പിഎൻജി സൌകര്യമില്ലാത്ത മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരികയാണെങ്കിൽ എൽപിജി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ട്രാൻസ്ഫർ വൌച്ചർ വാങ്ങി സൂക്ഷിക്കാനും സാധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിക്കും. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ അദ്ദേഹം സംബന്ധിക്കും. ഇന്നലെ രാത്രി രാജസ്ഥാനിലെ ബിക്കാനീറിലെത്തിയ ആഭ്യന്തരമന്ത്രി ഇന്ന് രാവിലെ ബിഎസ്എഫിന്റെ സാഞ്ചു ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കും. ഉച്ചകഴിഞ്ഞ് ബിക്കാനീറിലെ അതിർത്തി പ്രദേശങ്ങളിലെ സുരക്ഷാസ്ഥിതി ശ്രീ അമിത്ഷാ അവലോകനം ചെയ്യും. വെള്ളിയാഴ്ച ഗുജറാത്തിലെ ഭുജിലെത്തുന്ന അദ്ദേഹം അടുത്ത മാസം 5 ത്രിപുരയുടെ അതിർത്തി പ്രദേശങ്ങളും സന്ദർശിക്കും. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെയെത്തിച്ചു. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇന്നലെയാണ് 300-ലധികം സഞ്ചാരികൾ റോപ്പ് വേയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിയത്. 500 അടിക്ക് മുകളിൽ 65 ക്യാബിനുകളിലാണ് ഇവർ യാത്ര ചെയ്തിരുന്നത്. എൻഡിആർഎഫ്, എസ്ഡിആർഎഫ്, ജമ്മുകശ്മീർ പോലീസ്, കരസേനയുടെ ചിനാർ കോർപ്സ് തുടങ്ങിയവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 7 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തെ തുടർന്നാണ് എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സാധിച്ചത്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലും യുഗാണ്ടയിലും എബോള വൈറസ് പടർന്നതോടെ വിമാനക്കമ്പനികൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ഡിജിസിഎ. വിശദാംശങ്ങളിലേക്ക്.
2: യുഗാണ്ട, കോംഗോ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്ന വിമാനക്കമ്പനികൾ യാത്രക്കാരിൽ നിന്ന് സെൽഫ് ഡിക്ലറേഷൻ ഫോമുകൾ ഫയൽ ചെയ്ത് ശേഖരിക്കുന്നത് ഉറപ്പാക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. നിലവിലെ എബോള ഭീഷണി കണക്കിലെടുത്ത് പനി, ക്ഷീണം, പേശിവേദന, തലവേദന, തൊണ്ടവേദന, ഛർദി, വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ചികിത്സ തേടണം. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടായാലും യാത്രക്കാർ ആശുപത്രികളിൽ നിന്ന് വൈദ്യസഹായം തേടുകയും വിമാനത്താവളത്തിലെ മെഡിക്കൽ ഓഫീസിനെ അറിയിക്കുകയും ചെയ്യണമെന്ന് ഡിജിസിഎ അറിയിച്ചു. അറിയിച്ചു. ട്രിപ്പിൾ ലെയർ മാസ്കുകൾ, ഡിസ്പോസിബിൾ ഗ്ലൌസുകൾ, പിപിഇ കിറ്റുകൾ, ഹാൻഡ് സാനിറ്റൈസറുകൾ, ബയോഹസാർഡ് ഡിസ്പോസൽ ബാഗുകൾ എന്നിവയുടെ മതിയായ സ്റ്റോക്ക് സൂക്ഷിക്കാനും വിമാന കമ്പനികൾക്ക് ഡിജിസിഎ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ കേന്ദ്രത്തിൽ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. രാവിലെ സേവാതീർത്തിലാണ് കൂടിക്കാഴ്ച. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും സന്ദർശിക്കും. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരം PMG വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിലാണ് യോഗം. SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല യോഗമാണിത്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 10 ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. ശക്തമായ തിരമാലയെ തുടർന്ന് നാളെ കടലാക്രമണം ഉണ്ടാകാനും സാധ്യത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഇന്നലെ മഞ്ഞ ജാഗ്രതയുണ്ടായിരുന്ന 9 ജില്ലകളിൽ എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രത തുടരും. അതിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഇന്നും മഞ്ഞ ജാഗ്രതയായിരുന്നു. ചാലക്കുടി, അന്തിക്കാട് എന്നിവിടങ്ങളിൽ ഇന്ന് 10 mm വർക്കലയിൽ 7 mm മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. കേരള ലക്ഷദ്വീപ് തീരത്ത് കനത്ത കാറ്റിനുള്ള സാധ്യത കണക്കിലെടുത്ത് നാളെ വരെ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. 1 ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യൻമാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. May 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. കൊച്ചി തുറമുഖത്തിന്റെ 98 ദിനാഘോഷം ഇന്ന്. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. തുറമുഖ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 9 ഉച്ചയ്ക്ക് 2:30 പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. 1928 May 26 കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പലായ SS പത്മ എത്തിയ ചരിത്ര ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് തുറമുഖ ദിനം. ശബരിമലയിൽ ഇന്ന് പ്രതിഷ്ഠാ ദിനം. ഇടവമാസത്തിലെ അത്തം നാളായ ഇന്ന് രാവിലെ 5 സന്നിധാനത്ത് നട തുറന്ന് പൂജകൾ ആരംഭിച്ചു. പതിവ് പൂജകൾക്കൊപ്പം വിശേഷാൽ പൂജകളും നടക്കും. പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി 10 നടയടയ്ക്കും. ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ഇന്ന് തുടക്കം. 20 തീർത്ഥാടകർ ചടങ്ങിൽ പങ്കെടുക്കും. 1.25 ഇന്ത്യക്കാരടക്കം 20 ഹാജിമാർ മിനായിലെത്തിയിട്ടുണ്ട്. ഇന്നുച്ചയ്ക്ക് മുൻപ് മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും. ശനിയാഴ്ച വരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നീളും. കേരളത്തിൽ 2 വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏതൊരു കരാറിലും സൌദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അബ്രഹാം ഉടമ്പടിയിൽ പങ്കാളികളാകണമെന്ന നിബന്ധന കൂടി ഉൾപ്പെടുത്തണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള ചർച്ചകൾ നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. സൌദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ അബ്രഹാം ഉടമ്പടിയുടെ ഭാഗമാകണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷനാകും. LPG സിലിണ്ടറുകളിൽ നിന്ന് PNG കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെ എത്തിച്ചു. കോംഗോയിലെയും യുഗാണ്ടയിലെയും എബോള വൈറസ് വ്യാപനത്തെ തുടർന്ന് വിമാനക്കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത, മറ്റ് ജില്ലകളിൽ മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL 1 ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക്.
5: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: morning mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ആൻഡ് സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു 43 മിനിറ്റ് ആയിരിക്കാണല്ലേ. രാവിലെ തന്നെ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നല്ലേ, വലിയ മഴയുമില്ല എന്നാൽ നല്ല തണുപ്പും. എങ്കിലും നമ്മുടെ ക്ലൈമറ്റ് ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി വിശ്വസിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നവർ കുടയും റെയിൻകോട്ടും ഒക്കെ കയ്യിൽ കരുതണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ശക്തമായ മഴയ്ക്കും നല്ല കാറ്റിനും ഒപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇനി അലേർട്ടുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിലെ 4 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് കേട്ടോ. അതിൽ നമ്മുടെ കൊല്ലവും ഉണ്ട്. യെസ്, ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, ഈ ജില്ലയിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കുക. പിന്നെ കടലമ്മയെ ആശ്രയിച്ച് കഴിയുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കൾക്കായി ഒരു പ്രധാന അറിയിപ്പുണ്ട്. കടൽ പ്രക്ഷുബ്ധമാവാൻ സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് ഒരു കാരണവശാലം മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് കർശന നിർദ്ദേശവുമുണ്ട്. അപ്പോൾ മഴയൊക്കെ ആസ്വദിക്കുക, സുരക്ഷിതരായിരിക്കുക. കൂടുതൽ വിശേഷങ്ങളുമായി ഞാനൊപ്പമുണ്ട്. സ്റ്റേ ട്യൂൺഡ്.
2: ഏതായി പിറന്നേ കോടി പറന്നേ, ഏ ആണ്ടവാനെ ആണ്ടി മനസ്സേ, ഏതായി പിറന്നേ കോടി പറന്നേ, എമ്മാരിയപ്പ ഏ തേര ഇഴുക്ക് എന്നാച്ചിമുത്ത് ഏ മത്തളം കൊട്ടേ.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90. Nadinopam, Natarkopam. Yes, it is studio Glagalipol, Samyam Krithyam, 8 Mani Karinu, 1 Minute Ayirikyanale. Appa namak ellavarkkum ariyaam ee oru day nammude Morning Mojo il education segment aanu. Appo ini korche informationum karyangalum okke aagam alle. Nammude 10th class ile midukkanmarkkum midukikalkkum oppum avarude maathapithakkalkkum vendiyulla valare pradhanapetta oru academic updateumayanu njan ippol vannirikkunnathu. Nammude സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ദാ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏകജാലകം വഴിയാണ് അഡ്മിഷൻ. അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ജൂൺ 3 വരെയാണ് ഓൺലൈനായി അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ ഡേറ്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ജൂൺ 6 ട്രയൽ അലോട്ട്മെന്റും അതുപോലെ തന്നെ ജൂൺ 15 കാത്തിരിക്കുന്ന ഒന്നാം അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കും. മുഖ്യഘട്ടത്തിൽ ആകെ 3 അലോട്ട്മെന്റുകളാണ് ഉണ്ടായിരിക്കുക. അപ്പൊ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നല്ലേ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ hscap.kerala.gov.in സന്ദർശിച്ച് അതിലെ കാൻഡിഡേറ്റ് ലോഗിൻ വഴിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അവസാന നിമിഷത്തെ തിരക്കിലേക്ക് മാറ്റിവെക്കാതെ ഇപ്പോൾ തന്നെ അപേക്ഷകൾ കൃത്യമായി നൽകാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road, Private Bus Stand, Samibam, Pulaman, Kottarakara.

0: மார்னிங் மோஜோ.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90. Nadinoppam, നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 17 മിനിറ്റ് ആയിരിക്കാണല്ലേ. ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് വീടുകളിലും നല്ല നെഞ്ചിരിപ്പും പ്രാർത്ഥനയും ഒക്കെയായി കാത്തിരിക്കുന്ന ആ വലിയൊരു ദിവസമാണ്. അതേ ഇന്ന് +2 ഫലം ഇന്ന് വരികയാണ്. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഇന്ന് 4ാഴ്ച ദിവസമായിട്ടുള്ള ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. റിസൾട്ട് വരുന്നത് ഏതൊക്കെ സൈറ്റുകളിലൂടെയാണെന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറയാം, നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. results.kerala.gov.in എന്ന വെബ്സൈറ്റോ exam.results.kerala.gov.in എന്ന വെബ്സൈറ്റോ അല്ലെങ്കിൽ www.results.hsc.kerala.gov.in എന്ന വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒപ്പം ഡിജി ലോക്കർ വഴിയും കിട്ടും കേട്ടോ. results.digilocker.gov.in എന്ന റിസൾട്ട് അറിയാം കേട്ടോ. ഇനി വെബ്സൈറ്റുകളിൽ അല്പം തിരക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ഒട്ടും ടെൻഷൻ ആവേണ്ട. നിങ്ങളുടെ മൊബൈലിൽ Sabalam 2026 അല്ലെങ്കിൽ iExamsKerala എന്നീ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാലും മതി. അതിലൂടെയും റിസൾട്ട് വേഗത്തിൽ നോക്കാൻ പറ്റും. പരീക്ഷ എഴുതിയ എല്ലാ കൂട്ടുകാർക്കും ആസ്ട്രിയ FM 90 വക വലിയൊരു ഓൾ ദ വെരി ബെസ്റ്റ് അറിയിക്കുകയാണ് കേട്ടോ. മാർക്ക് എന്ത് തന്നെയായാലും ഇതൊരു നല്ലൊരു തുടക്കം മാത്രമാണ് കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ റിസൾട്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് മെസ്സേജ് അയക്കാനൊന്നും ആരും മറക്കേണ്ട. അതുപോലെ തന്നെ നമ്മുടെ മോർണിംഗ് മോജോയിൽ 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെൻറ്റാണ്, അതൊന്നും ആരും മറക്കേണ്ട. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വിശ്വസം കാര്യങ്ങളും ഒക്കെ അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0474 2919090 0474 2919090. വിളിച്ചു മാത്രമല്ല മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിശ്വസം കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ് ടു ദ നമ്പർ 9526490090 9526490090. So keep on listening to Astria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എസ്എസ്എൽസിയും പ്ലസ് ടുവും കഴിഞ്ഞു. ഇനി അടുത്തത് എന്തെന്ന് ചിന്തിക്കുന്നവരാണോ താ കേട്ടോളൂ.
1: എസ്എസ്എൽസി കഴിഞ്ഞവർക്ക് 3 വർഷം കൊണ്ടും പ്ലസ് ടു കഴിഞ്ഞവർക്ക് 2 വർഷം കൊണ്ടും പ്രൊഫഷണൽ ഡിപ്ലോമ, പഠന കാലയളവിനുള്ളിൽ സ്റ്റൈപ്പൻഡോട് കൂടിയ 6 മാസത്തെ ഇന്റേൺഷിപ്പും 100% പ്ലേസ്മെന്റും.
0: ഈ കരിയർ സാധ്യതകൾ നേരിട്ടറിയാൻ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് എഴുകോൺ ഒരുക്കുന്ന ടെക് ഫ്യൂഷൻ 2026 പ്രീ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം. May 29-30 തീയതികളിൽ നടക്കുന്ന വർക്ക്ഷോപ്പിൽ ഡ്രോൺ IoT വിസ്മയങ്ങൾ അടുത്തറിയാം, സർട്ടിഫിക്കറ്റും നേടാം.
1: രജിസ്ട്രേഷൻ ഫ്രീ. ഉടൻ ലോഗിൻ ചെയ്യൂ www.gpc.edukon.org.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana on Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 31 മിനിറ്റ് ആയിരിക്കണം അല്ലേ. അപ്പം നമ്മുടെ മോർണിംഗ് മോജോയിൽ ഇനി ഒരു 9 മണി വരെ വിഷിംഗ് സെഗ്മെൻ്റ് ആണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി. എന്തെങ്കിലും വിശ്വസം കാര്യങ്ങളും അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0474 291 9090 0474 291 9090. വിളിച്ചു മാത്രമല്ല മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9529640900 9526649090. അപ്പം നമുക്ക് ഇപ്പോൾ തന്നെ വാട്സപ്പിൽ 2 മെസ്സേജസ് ആണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ് കേട്ടോ. വെൻ മൈ ഹാൻഡ്സ് കാൻ്റ് റീച്ച് മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഐ ടച്ച് ദം വിത്ത് മൈ പ്രേയേഴ്സ്. മേ ഗോഡ് കണ്ടിന്യൂ ടു പ്രൊട്ടക്ട് ദം ആൻഡ് ഗിവ് ദം സ്ട്രെങ്ത് ടു ഗെറ്റ് ത്രൂ ദ ഡേയ്സ് അഹെഡ്. ഐ മീൻ ഗുഡ് മോർണിംഗ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് എത്ര കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. ഒരു പക്ഷേ നമ്മുടെ പ്രസൻസും കാര്യങ്ങൾ കൊണ്ടും നമ്മുടെ ഫാമിലിയുടെ ഒപ്പമോ നമ്മുടെ സുഹൃത്തുക്കളുടെ ഒപ്പമോ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല, അവരൊപ്പം നമുക്ക് ഉണ്ടാവണമെന്നില്ല. എന്നാൽ നമ്മുടെ പ്രാർത്ഥന ഇപ്പോഴും അവരുടെ ഒപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട അയച്ചിട്ടുള്ള മനോജ് ചേട്ടന് നല്ലൊരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മുഹമ്മദ് ചേട്ടനാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് റേഡിയോ ആസ്ട്രിയ FM. ബന്ധങ്ങളുടെ ലോകത്ത് ഒരു അത്ഭുതമാണ്, എത്ര പെട്ടെന്നാണ് അറിയാത്തവർ തമ്മിൽ അടുക്കുന്നതും അടുത്തവർ തമ്മിൽ അകലുന്നതും. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് PV മുഹമ്മദ് വടക്കേ വാവനൂർ. ഒരു പക്ഷേ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരിക്കും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നവർ പെട്ടെന്ന് നമുക്ക് തിരിയാനും എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളുമായി ബന്ധം സ്ഥാപിക്കാനും കഴിയുന്നതല്ലേ. എന്നാൽ എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കട്ടെ. ഇതുപോലെ തന്നെ നല്ലൊരു കോട്ട അയച്ചിട്ടുള്ള മുഹമ്മദ് ചേട്ടന് നല്ലൊരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിശ്വസം കാര്യങ്ങളും അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തെ?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
3: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
1: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
3: YS ഉള്ളപ്പോൾ വൈ വറി.

0: ഒപ്പം
1: വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, മുളമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, മുളമൺ, കൊട്ടാരക്കര.
3: മോർണിംഗ് മോജോ.
4: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോകളിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 48 മിനിറ്റ് ആയിരിക്കണല്ലേ. അപ്പൊ നമ്മുടെ മോർണിംഗ് മോജോയിൽ ഇപ്പോൾ വിഷിംഗ് സെഗ്മെന്റ് ആണ് നടക്കുന്നത്. പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിശ്വസും കാര്യങ്ങളും അറിയിക്കുന്ന ഒരു ടൈമാണല്ലേ. അപ്പൊ നിങ്ങൾക്കും അറിയിക്കാൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിശ്വസും കാര്യങ്ങളും. സോ വിളിക്കാം ടു ദ നമ്പർ 0474291900, 0474-279-1900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9562-90900, 9526-69900. അപ്പൊ നമുക്ക് ഇപ്പോൾ തന്നെ വാട്സപ്പിൽ മെസ്സേജസ് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ് കേട്ടോ. എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഒരുപോലെയല്ല. വ്യക്തികൾക്ക് അനുസരിച്ചും സാഹചര്യങ്ങൾക്ക് അനുസരിച്ചും പ്രശ്നങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്ക് നിസ്സാരമായി തോന്നുന്ന ഒരു അരുമണി ഉറുമ്പിന് അത്രയും ഭാരമുള്ളതാണ്. ശുഭദിനം നേരുന്നു സുലൈ അയനക്കോട്. ചേട്ടൻ പറഞ്ഞത് ഇത്ര കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. നമുക്ക് തോന്നും നിസ്സാരമായിട്ട് തോന്നുന്ന ഒരു അരുമണി നമുക്കൊരു പക്ഷേ വളരെ നിസ്സാരമായിരിക്കും. എന്നാൽ ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഭാരമേറിയ കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യൻ്റെയും പ്രശ്നങ്ങൾ. നമുക്ക് പുറമേ നിന്ന് വളരെ ഈസി ആയിട്ട് തോന്നുമെങ്കിൽ ആ ഫേസ് ചെയ്യുന്ന ആ വ്യക്തിയെ സംബന്ധിച്ച് അത് വളരെ കഠിനമായിട്ടുള്ളൊരു കാര്യമാണല്ലേ. ഇങ്ങനൊരു നല്ലൊരു കോട്ട് അയച്ചിട്ടുള്ള സുലൈ ചേട്ടനും നല്ലൊരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ലക്ഷ്മിയാണ്. സ്നേഹത്തെക്കാൾ സൗന്ദര്യമുള്ള ഒന്നും ഈ ലോകത്തില്ല. ഈ പുലരി സന്തോഷവും സ്നേഹവും നിറഞ്ഞതാകട്ടെ. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാണ് ലക്ഷ്മി അയച്ചിരിക്കുന്നത്. ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് അയച്ചിട്ടുള്ള ലക്ഷ്മിക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാം. അതിനു മുന്നായി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി നരൻ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
2: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
3: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RG Sultana, on Astraya FM 90, Nadinopam. നാട്ടാർക്കൊപ്പം ആൻഡ് സ്റ്റുഡിയോകളിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 1 മിനിറ്റായിരിക്കാണല്ലേ. അപ്പോൾ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷയ സെഗ്മെന്റ് നമുക്ക് വൈൻഡപ്പിലോട്ട് പോകേണ്ട സമയമായിരിക്കണം. അതിന് മുന്നായി ഒരു കോളർ കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് ജോയിൻ ചെയ്യാനായിട്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ നമസ്കാരം. ആരാ സംസാരിക്കുന്നത്? സുധർമ്മ ചേച്ചി, എന്തുകൊണ്ട്
2: വിശേഷം?
1: ഇങ്ങനൊക്കെ പോകുന്നു. രാവിലെ അവിടെ മഴയൊന്നും ഇല്ലായിരുന്നല്ലോ?
2: ഇല്ല
1: ഇല്ല, നല്ലൊരു അന്തരീക്ഷമായിരുന്നു അല്ലേ? ഓക്കെ, പിന്നെ വേറെ വിശേഷം? കാപ്പിയൊക്കെ കുടിച്ചോ?
2: ചായ
1: ഒക്കെ കുടിച്ചു. അപ്പൊ എന്താണ് ഇന്ന് നമ്മുടെ ലിസണേഴ്സിനായിട്ട് എന്ത് വിശേഷമാണ് അറിയിക്കാനുള്ളത്?
2: ഇന്ന് 30-ാമത് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എന്റെ സഹോദരൻ സുദർശന കുമാറിനും ചായലേക്കും വേണ്ടിയിട്ടാണ്.
1: ഓക്കെ, വിശേഷം അറിയിക്കാനാണ് വിളിച്ചതല്ലേ?
2: അപ്പൊ
1: തീർച്ചയായിട്ടും പറയാം. താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. ഗുഡ് മോർണിംഗ് പറയാണ് കേട്ടോ ഒന്നും കൂടി. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വിളിച്ച സുധർമ്മ ചേച്ചിയാണ്. സുധർമ്മ ചേച്ചിയുടെ സഹോദരനായിട്ടുള്ള സുദർശൻ ചേട്ടന്റെയും ശൈല ചേച്ചിയുടെയും ഇന്ന് 30-ാമത് വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പൊ രണ്ടുപേർക്കും നല്ലൊരു മംഗളാശംസകൾ അറിയിക്കുകയാണ്. ഇനിയും 1000 വർഷം ഇതുപോലെ തന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഇപ്പോൾ വിളിച്ച സുധർമ്മ ചേച്ചിക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് കൂടി വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമണി ചേച്ചിയാണ് കേട്ടോ. ഇന്നലെ 43-ാമത് വിവാഹ വാർഷികം ആഘോഷിച്ച് എന്റെ പ്രിയ കൂട്ടുകാരി ഗീതാ സോമൻ ദമ്പതികൾ എന്റെയും ആശ്രയുടെയും പേരിലുള്ള ആശംസകൾ അറിയിക്കണേ. കൂടാതെ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന മലപ്പുറത്തുള്ള എന്റെ സഹോദരി ബീനാ പരമേശ്വരനെ എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരണേ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമണി ചേച്ചിയാണ് കേട്ടോ. തീർച്ചയായിട്ടും ചേച്ചി, തീർച്ചയായിട്ടും പറയാം കേട്ടോ. 43-ാം വിവാഹ വാർഷികം മനോഹരമായി ആഘോഷിച്ച പ്രിയപ്പെട്ട ഗീതാ ചേച്ചിക്കും സോമൻ ചേട്ടനും നിങ്ങളുടെയും ആശ്രയ FM 90 പേരിൽ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. ഇനിയും സ്നേഹവും സന്തോഷവും കൈകോർത്ത ജീവിതയാത്ര ഇങ്ങനെ തന്നെ മനോഹരമാകട്ടെ. അതോടൊപ്പം തന്നെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മലപ്പുറത്തിന്റെ സ്വന്തം ബീന ചേച്ചിക്കും 1000 പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ് കേട്ടോ. ജീവിതത്തിൽ ആരോഗ്യവും സന്തോഷവും സമാധാനവും എല്ലാം നിറഞ്ഞു നിൽക്കട്ടെ. എല്ലാ സ്വപ്നങ്ങളും സഫലമാകട്ടെ. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വിഷസ് അറിയിച്ച് തങ്കമണി ചേച്ചിക്കും നല്ലൊരു ചൊവ്വാഴ്ച ദിവസം അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ഇന്ന് 50-ാം ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ രേവ് മാത്യു കെ മുതലാളി അച്ഛന് 1000 ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ മുതലാളി അച്ഛൻ അലക്സാണ്ടർ കെ മുതലാളി ആൻഡ് ഫാമിലി ഹൈദരാബാദ് ചേട്ടനാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് 50-ാം ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ ഡ്രൈവ് മാത്യു കെ മുതലാളി അച്ഛന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ ആശ്രയയുടെ പേരിൽ അറിയിക്കുകയാണ് കേട്ടോ. സ്നേഹവും സേവനവും നിറഞ്ഞ അച്ഛൻ്റെ ജീവിതം ഇനിയും ദൈവാനുഗ്രഹങ്ങളാൽ സമൃദ്ധമാകട്ടെ. ആരോഗ്യവും സന്തോഷവും സമാധാനവും എന്നും കൂടി ഉണ്ടാകട്ടെ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ മുതലാളി അച്ഛൻ. ഈ പ്രത്യേക ദിനത്തിലെ എല്ലാ സന്തോഷങ്ങളും അച്ഛൻ്റെ ജീവിതത്തിലേക്ക് നിറഞ്ഞൊഴുകട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ രണ്ട് വിഷസ് അറിയിച്ചിരിക്കുന്ന അലക്സാണ്ടർ ചേട്ടനും തങ്കമണി ചേച്ചിക്കും വൺസ് അഗെയിൻ ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കെ തെരുവ്. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിമല ഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമല ഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, മലമൺ, കൊട്ടാരക്കര.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരം.

0: morning mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, Ona Shreya, FM 90, Nadinoppam, Nattarkoppam, and Studio Clockil ippol samayam krithyam 9 mani kazhinju 18 minute aayirikkanalle. Ini nammude Morning Mojo il updatesum karyangalum ini veendum kelkkan pogunna oru samayam aayirikkanu. Nammude okke nenjirippu koottikkondu business logathil ninnulla oru pradhana vaarthayilekku namukku onnu kannu odikkam alle. Adhe swarnam vaangan plan cheyyunnavarku cheriyoru pocket chorcha nalkunna oru vaartha ippo bhayangara idayittondirikkunnu. ാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ 3 ദിവസമായി മാറ്റമില്ലാതെ തുടർന്ന സ്വർണ്ണവിലയ്ക്കാണ് ഇപ്പോൾ വീണ്ടും റെക്കോർഡ് കയറ്റം സംഭവിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച വ്യാപാരം നടക്കുമ്പോൾ ഒരൊറ്റ പവന് സ്വർണത്തിന് 240 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 116,880 രൂപയിൽ എത്തി നിൽക്കുകയാണ്. ഇനി പവനായിട്ടല്ല ഒരു ഗ്രാമായിട്ട് വാങ്ങുന്നതെങ്കിൽ ഗ്രാമിന് 30 രൂപ കൂടിയിട്ടുണ്ട്. അതായത് 14,610 രൂപയായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ മെയിൻ കാരണം എന്താണെന്ന് നോക്കിയാൽ അന്താരാഷ്ട്ര വിപണിയിലും സ്വർണത്തിന് നല്ല വിലക്കയറ്റമാണ്. അവിടെ ഒരു ട്രോയ് ഓൺ തനിത്തങ്കത്തിന് $4,562 വ്യാപാരം നടക്കുന്നത്. അപ്പോൾ കല്യാണ ആവശ്യങ്ങൾക്കും മറ്റും സ്വർണം എടുക്കാൻ കാത്തിരിക്കുന്നവർ ഈ വിലമാറ്റം മനസ്സിൽ ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ വില കൂടിയാലും കുറഞ്ഞാലും സ്വർണത്തോടുള്ള നമ്മുടെ പ്രണയം അതൊന്നും മാറില്ലല്ലോ അല്ലേ. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ ഒപ്പമുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vilakkuravum gunamenmayum njangal nalkunna urappu.
4: Ella veetavashyangalkkum Aljo oppumundu.
5: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil at Ummanur. Aljo, vilakkuravinte vismayam.
6: Makkal nallavarum velliyavarumagan 48 varshathe parambaramulla Kollam jillayile aadithe CBC schoolaya Anjal Shabarikere English Schoolil daycare mudal plus 2 varu കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746564400.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RG Sultana, on Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അധ്യാപക ജോലി അന്വേഷിക്കുന്ന നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളായിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത്. ആദ്യത്തെ അറിയിപ്പ് ചവറയിൽ നിന്നാണ് കേട്ടോ. തേവലക്കര ഈസ്റ്റ് സർക്കാർ LPSൽ ഒരു LPST ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ ഈ വെള്ളിയാഴ്ച രാവിലെ 10:30 ഇന്റർവ്യൂവിനായിട്ട് എത്തിച്ചേരുക. അതുപോലെ തന്നെ മുക്കത്തോട് സർക്കാർ UP സ്കൂളിൽ LPSA ഒഴിവിലേക്കും നിയമനം നടക്കുന്നുണ്ട് കേട്ടോ. വരുന്ന ചൊവ്വാഴ്ച രാവിലെ 11:30 ഇതിനായിട്ടുള്ള അഭിമുഖം നടക്കുന്നത്. ഇനി അഞ്ചൽ ഭാഗത്തുള്ളവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആയിലറ ഗവൺമെന്റ് ഹൈസ്കൂൾ HST മാത്സ് അധ്യാപകരുടെയും ഒപ്പം പാർട്ട് ടൈം ഹിന്ദി അധ്യാപകരുടെയും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന 29-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂൾ ഓഫീസിൽ വെച്ചാണ് ഇതിനായിട്ടുള്ള ഇന്റർവ്യൂ നടക്കുന്നത്. അപ്പൊ യോഗ്യതയുള്ള നമ്മുടെ ലിസണേഴ്സ് ആരും ഈ ഒരു അവസരം പാടാക്കരുത് കേട്ടോ. എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളുമായി കൃത്യസമയത്ത് തന്നെ സ്കൂളുകളിൽ എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: பாபம்
1: விஷால் ஆப்டிகல்ஸ் மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம் லோட்டஸ் ரோட் பிரைவேட் பஸ் ஸ்டாண்டின் சமீபம் புலமன் கொட்டாரக்கரா
2: ചേട്ടാ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാന്നേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
5: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nidumangad, Neyatankara, Kottarakara, Karunagappally.
6: Endara?
7: Pinne, kaanam!
6: Ah!

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90, Nadinopam, Natarkapam. ഇപ്പോൾ നല്ല മഴക്കാലമൊക്കെയാണല്ലോ. അപ്പോൾ മഴ പെയ്യുമ്പോൾ തണുപ്പകറ്റാൻ ഇഴജന്തുക്കളും പാമ്പുകളും ഒക്കെ നമ്മുടെ വീട്ടുപരിസരങ്ങളിലേക്കും ചിലപ്പോൾ വീടിനുള്ളിലേക്കും വരെ എത്താൻ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിർഭാഗ്യവശാൽ ആർക്കെങ്കിലും പാമ്പുകടി ഏറ്റാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നതിനെ പറ്റി ഒന്ന് കേൾക്കാം അല്ലേ. പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ, കടിയേറ്റ ആളെ ഒട്ടും പരിഭ്രാന്തരാക്കാതെ ആദ്യം സമാധാനിപ്പിക്കുക, വിഷം വേഗത്തിൽ പടരാതിരിക്കാൻ ശരീരം അനക്കാതെ സൗകര്യപ്രദമായ രീതിയിൽ ഇരുത്തുക, ഇനി ബോധം നഷ്ടപ്പെട്ടാൽ തറയിൽ ചരിച്ചു കിടത്തുക, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒട്ടും സമയം കളയാതെ എത്രയും വേഗം ആന്റി വെനം ലഭ്യമായ ആശുപത്രിയിൽ ആളെ എത്തിക്കുക എന്നതാണ്. ഇനി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സിനിമയിലൊക്കെ കാണുന്ന പോലെ മുറിവിൽ ബ്ലേഡോ കത്തിയോ ഉപയോഗിച്ച് വലുതാക്കാനോ വായ കൊണ്ട് വിഷം ഊറ്റിയെടുക്കാനോ ഒരിക്കലും ശ്രമിക്കരുത്. ഇനി കടിയേറ്റ ഭാഗത്ത് മുകളിൽ കയറുകൊണ്ട് മുറുക്കി കെട്ടാനും പാടില്ല, അതുപോലെ തന്നെ കടിയേറ്റ ഭാഗം ഉയർത്തി വയ്ക്കാനും പാടില്ല. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം, കടിച്ച പാമ്പിനെ തല്ലിക്കൊല്ലാനോ പിടിക്കാനോ പോയി വിലപ്പെട്ട സമയം ഒരിക്കലും കളയരുത്. വേഗം ആശുപത്രിയിൽ പോവുകയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മുടെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും അതുപോലെ തന്നെ ജില്ലാ ജനറൽ ആശുപത്രികളിലും പാമ്പ് വിഷത്തിനെതിരെയുള്ള ആന്റി വെനം ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ഈ മഴക്കാലത്ത് എല്ലാവരും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ആരോഗ്യകരമായി സുരക്ഷിതമായിട്ടുള്ള ഒരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: SSLC പ്ലസ് ടുവും കഴിഞ്ഞു, ഇനി അടുത്തത് എന്തെന്ന് ചിന്തിക്കുന്നവരാണോ, താ കേട്ടോളൂ.
4: SSLC കഴിഞ്ഞവർക്ക് 3 വർഷം കൊണ്ടും പ്ലസ് ടു കഴിഞ്ഞവർക്ക് 2 വർഷം കൊണ്ടും പ്രൊഫഷണൽ ഡിപ്ലോമ, പഠന കാലയളവിനുള്ളിൽ സ്റ്റൈപ്പൻഡോട് കൂടിയ 6 മാസത്തെ ഇന്റേൺഷിപ്പും 100% പ്ലേസ്മെന്റും.
3: ഈ കരിയർ സാധ്യതകൾ നേരിട്ടറിയാൻ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് എഴുകോൺ ഒരുക്കുന്ന ടെക് ഫ്യൂഷൻ 2026 പ്രീ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം. May 29-30 തീയതികളിൽ നടക്കുന്ന വർക്ക്ഷോപ്പിൽ ഡ്രോൺ, IoT വിസ്മയങ്ങൾ അടുത്തറിയാം, സർട്ടിഫിക്കറ്റും നേടാം.
4: രജിസ്ട്രേഷൻ ഫ്രീ. ഉടൻ ലോഗിൻ ചെയ്യൂ www.gpc.edu.org.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90, Nadinopam, Natarkopam. Studio Glockal ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 54 മിനിറ്റ് ആയിരിക്കാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കണം. അതിന് മുന്നായി ഒരു ഓർമ്മപ്പെടുത്തലോട് ചെയ്യാമല്ലേ. യെസ്, ഇന്ന് May 26 ആണ് നാഷണൽ പേപ്പർ എയർപ്ലെയിൻ ഡേ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്ന് രാവിലെ നമ്മൾ സംസാരിച്ചു തുടങ്ങിയ ആ പേപ്പർ വിമാനങ്ങളുടെ യാത്ര ഇവിടെ ലാൻഡ് ചെയ്യുകയാണ്. വലിയ തിരക്കുകൾക്കിടയിലും ഉള്ളിലെ ആ പഴയ കുട്ടിക്കാലത്തെയും ചെറിയ സന്തോഷങ്ങളെയും കൂടി കൂട്ടാൻ ഈ ദിവസം നമുക്കൊരു ഓർമ്മപ്പെടുത്തലാകട്ടെ അല്ലേ. അപ്പൊ എനിക്ക് എന്തായാലും ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. ഇനി ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആരുമെങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ, ആർ ജെ സുൽത്താന, സൈനിങ് ഓഫ്.

0: യാത്രയായ എഫ് എം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്. ഓണാശ്രയ എഫ് 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ് എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്. ഓണാശ്രയ എഫ് 90 നാടിനൊപ്പം നാട്ടുകാർക്കും.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
2: സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം +1 വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
3: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 99.9 നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത ഒരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: ഹലോ, എന്റെ പേര് ജെറിൻ ആണ്. ഞാൻ ചേട്ടനൊന്നുമല്ല.
0: ചേട്ടനല്ല, അപ്പൊ എത്ര വയസ്സായി അനിയന്?
1: എനിക്ക് 22 വയസ്സ്.
0: ഓക്കെ, 22 വയസ്സ്. ശരി ശരി, ഓക്കെ. അപ്പോഴേ എവിടെയാ പഠിക്കുന്നത്?
1: ഞാൻ സെന്റ് തോമസിലാണ് പഠിക്കുന്നത്.
0: സെന്റ് തോമസ് കോളേജിലാണ്. ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് അച്ഛൻ, അമ്മ, ചേച്ചി.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകും?
1: എല്ലാരും അടിപൊളിയായിട്ട് പോകുന്നു.
0: അപ്പൊ എന്താ പഠിക്കുന്നത്?
1: ഞാൻ ബികോം ആണ് പഠിക്കുന്നത്.
0: ബികോം ആണ്, കൊമേഴ്സ് ഫീൽഡ് ആണ്, നമ്മുടെ ഏരിയ ആണ്. എന്തുകൊണ്ട് ഈ കൊമേഴ്സ് ഫീൽഡ് ഒക്കെ ചൂസ് ചെയ്തത്?
1: എനിക്ക് അക്കൗണ്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. ഇനി സി എ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടോ? ബികോം അങ്ങ് എടുത്തു.
0: ബികോം ഒക്കെ കഴിഞ്ഞ് അക്കൗണ്ടിങ് ഫീൽഡ് ഒക്കെ കണ്ടിന്യൂ ചെയ്ത് സി എ ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹം, സി എ കാരൻ ആവണമെന്ന് ആഗ്രഹം. അതുകൊണ്ട് ഈ ഒരു ഫീൽഡ് അങ്ങ് ചൂസ് ചെയ്തത്. ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് പഠിച്ചിട്ട്?
1: ഓ, എടുക്കണ്ടായിരുന്നു തോന്നുന്നു.
0: എടുക്കണ്ടായിരുന്നല്ലേ?
1: അതെ അതെ.
0: പിന്നെ എങ്ങനെ സി എ കാരനാകാൻ പറ്റും?
1: അതൊക്കെ നമ്മള് പ്രാക്ടീസ് ചെയ്യുമല്ലേ, നമ്മള് വേണമെന്ന് വെച്ചങ്ങ് ചെയ്യും.
0: തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ഉള്ളിൽ ഒരു വലിയ ആഗ്രഹം ഉള്ളത് കൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ അങ്ങ് പോകും അല്ലേ?
1: അതെ, ഓഫ് കോഴ്സ്, ഓഫ് കോഴ്സ്.
0: അപ്പോൾ ഈ സി എ കാരനൊക്കെ ആകുമ്പോൾ വലിയ ശമ്പളമൊക്കെ നേടിയെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത്രയും വലിയ അഫോർഡബിൾ സാലറി ഒക്കെ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടോ?
1: ഏ, ഒരിക്കലും ഇല്ല. നമുക്ക് ആദ്യം ഏത് ജോലിക്കാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടും അതിൻ്റെതായിട്ടുള്ള എന്താണ് സർവൈവിങ് ബുദ്ധിമുട്ടുകളൊക്കെ കാണും. അപ്പം നമ്മളത് എന്താ ചലഞ്ചുകൾ നേരിടുക, പിന്നെ ഓഫ് കോഴ്സ് ഒരു ദിവസം എല്ലാം ഓക്കെ ആകുമായിരിക്കും.
0: തീർച്ചയായിട്ടും ഒരു ദിവസം എല്ലാം ഓക്കെ ആകുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ശരി, അപ്പോഴേ ഒരു ചെറുപ്പക്കാരന് നമ്മുടെ ജെറിന്റെ അഭിപ്രായത്തിൽ എത്ര രൂപ സാലറി വേണം ഒരു മാസം ജീവിക്കാൻ?
1: എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഒരു 40,000.
0: 40,000 വേണോ?
1: മേബി.
0: ഇന്നത്തെ കാലത്ത് 40,000 മതിയോ?
1: ഓക്കെ, നമുക്ക് നോർമലായിട്ട്, നോർമൽ അല്ല, അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ ജീവിക്കാൻ അത്രയും പോരെ.
0: അത്രയും മതി അല്ലേ?
1: അതെ.
0: ഓക്കെ, ശരി ശരി. അപ്പൊ സി എ കാരനൊക്കെ ആവുകയാണെങ്കിൽ ഇതിൽ നല്ല നല്ല സാലറി കിട്ടും, നല്ല ലക്ഷങ്ങളൊക്കെ വാരി എടുക്കാം അല്ലേ?
1: മേബി.
0: അപ്പൊ എന്തായാലും ഭാവിയിൽ ഒരു നല്ല സി എ കാരനാവട്ടെ, എല്ലാവിധ ആശംസകളും.
1: താങ്ക് യു, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെടുന്നത് നമ്മുടെ സി എ കാരനാവാൻ ആഗ്രഹിക്കുന്ന ജെർണിയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 99.9 നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746565440.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേച്ചി ഉണ്ട്, ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേരെങ്ങനെയാണ്?
1: അഞ്ജന.
0: അഞ്ജന, അഞ്ജന ചേച്ചി വീട് അടുത്ത് തന്നെയാണോ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: ഞാനും കുഞ്ഞും ഹസ്ബൻഡും.
0: ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: സുഖമായിട്ട് പോകുന്നു.
0: ഹാപ്പിയാണ്?
1: പരമാവധി ഹാപ്പിയാണ്.
0: ഓക്കെ, ഒരുവിധം അങ്ങനെയൊക്കെ പോകുന്നല്ലേ.
1: അതെ.
0: അപ്പൊ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ടീച്ചറാണ്.
0: ടീച്ചറാണ്? ഓക്കെ. അപ്പൊ ഞാൻ ചേച്ചി വിളി മറ്റേ ടീച്ചർ എന്ന് വിളിച്ചാലാണ്. ഓക്കെ, അപ്പം ഏത് ക്ലാസ്സിനെ പഠിപ്പിക്കുന്ന ടീച്ചറാ?
1: ഞാൻ 12th.
0: ഹയർ സെക്കൻഡറി ടീച്ചറാ?
1: അതെ.
0: ശരി, അപ്പം എന്തുകൊണ്ട് ഈ ടീച്ചിങ് ഫീൽഡിലേക്ക് വന്ന ടീച്ചർ?
1: അതെ, വളരെ പാഷൻ ആയതുകൊണ്ട് ടീച്ചിങ് ഫീൽഡിലോട്ട് വന്നു.
0: ഓക്കെ, അപ്പൊ പഠിപ്പിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ഒരു ടീച്ചിങ് ഫീൽഡ് ചൂസ് ചെയ്യുന്ന കരുതി അല്ലേ? ശരി, അപ്പൊ എങ്ങനെയുണ്ട് പിള്ളേരൊക്കെ ഇപ്പോ?
1: പിള്ളേര് നന്നായിട്ട് പോകുന്നു,
0: കുഴപ്പമൊന്നുമില്ല.
1: ഇല്ല,
0: ഇപ്പം ടീച്ചേഴ്സ് എന്ന് പറയുമ്പോഴേ ഇപ്പൊ ഈ പണ്ടത്തെ ടീച്ചേഴ്സിനെ പോലെയല്ല ഇപ്പോഴത്തെ ടീച്ചേഴ്സ്. ഒരുപാട് മാറ്റങ്ങളോട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മള് വടി ആയുധമാക്കി പേടിപ്പിച്ചൊക്കെ പോകുന്ന ടീച്ചേഴ്സായിരുന്നു. ഇപ്പൊ പിന്നെ ടീച്ചർമാര് പറയാൻ കുറച്ച് വലിയ കുട്ടികളാണ്ട് പടി എടുക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നല്ലേ? അല്ലേ?
1: ഞാൻ നാട്ടിലല്ല പഠിപ്പിക്കുന്നത്.
0: നാട്ടിലല്ല പഠിപ്പിക്കുന്നത്? എവിടെയാ? ആഗ്രയിലാണ്. അപ്പം എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഒരു സമീപനൊക്കെ എങ്ങനെയാണ്? ആക്ച്വലി
1: അവര് നമ്മള് നന്നായിട്ട് തന്നെ അവര് നന്നായിട്ട്, നമ്മള് മോശമായ അവര് മോശമാവും. നമ്മള ടാർഗറ്റ് നമ്മള് നന്നായി അവര് കൊള്ളാം.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇപ്പൊ ഇന്ന് കേൾക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ടീച്ചേഴ്സ് എങ്ങനെ നിൽക്കുന്ന അതുപോലെ ആയിരിക്കും കുട്ടികളുടെ തിരിച്ചുള്ള സമീപനം അല്ലേ?
1: അതെ.
0: ശരി, അപ്പം ആഗ്രഹമാണ് പഠിപ്പിക്കുന്നത്, അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നോക്കാഞ്ഞത്?
1: നാട്ടില് കുറെ എക്സ്പെൻസ്, നമ്മള് പഠിച്ചിറങ്ങിയാലും ജോലിയില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അങ്ങോട്ട് കാശ് കൊടുത്ത് വേണം ടീച്ചിങ്ങിനോട്ട് കയറി. കയറിയാൽ തന്നെ കാശ് കിട്ടാറില്ല. അവിടെ ഒരു വർഷം നമ്മള് അവിടെ നിന്ന് എന്താ പറയുന്നത് അറിയാലോ. അപ്പം എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഒരുപാട് വ്യത്യാസം വന്നു തുടങ്ങിയോണ്ട് ഞാൻ അവിടെ കിട്ടിയോണ്ട് ഞാൻ നേരെ പോയി ജോയിൻ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. നാട് മോശമായോണ്ടല്ല, ഇവിടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കുറവാണ്, എസ്പെഷ്യലി നമ്മുടെ ടീച്ചേഴ്സിന്.
0: തീർച്ചയായിട്ടും, ഇപ്പൊ ജോലിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരുപാട് മേഖലകൾ, ഇപ്പൊ ടീച്ചേഴ്സ് മാത്രമല്ല നിരവധി മേഖലകളിൽ ഇപ്പൊ ജോബ് സ്കേഴ്സിറ്റി ഫേസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വരേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. കാരണം ഒരുപാട് ചെറുപ്പക്കാർ ഒരു വലിയ പ്രതീക്ഷയിൽ ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. സോ അപ്പൊ എന്തായാലും ഒരു വലിയ ജോലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ മുൻപോട്ട് പോകുന്ന എല്ലാ ചെറുപ്പക്കാർക്കും ആശംസകൾ നേർന്നു. ആൻഡ് ഓൾസോ നമുക്ക് നമ്മുടെ അഞ്ജന ടീച്ചറോട് ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. സോ ആരും ഇങ്ങ് പോകേണ്ട. കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90.9-നൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി നമ്മുടെ അഞ്ചന ടീച്ചറോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ടീച്ചറോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിച്ചറിഞ്ഞിട്ട്, അപ്പൊ ടീച്ചർ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഈ ജോബ് സ്കേഴ്സിന്റെ കാര്യമാണല്ലേ. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഒരുപാട് ബി എഡുകാരും എം എഡുകാരും നിരവധി ഉണ്ടല്ലേ. അവരൊക്കെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷം ഒരു വലിയ ജോലി, ഒരു നല്ല ജോലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒരു സ്കൂളിൽ തന്നെ കയറുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എയ്ഡഡ് സ്കൂൾസ് ആണെങ്കിൽ, ഒരു നിശ്ചിത എമൗണ്ട്, ഒരു വലിയ എമൗണ്ട് അവർക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കേണ്ടത്. ഇതൊക്കെ ആക്ച്വലി ഒരു വലിയ പ്രശ്നമല്ലേ?
1: അതെ, പ്രൈവറ്റ് സ്ഥാപനം ആണെങ്കിൽ തന്നെ അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട് നമ്മൾ ജോലിക്ക് കയറുമ്പം നമ്മൾ അതിനൊരു റിട്ടേൺ നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ. അപ്പൊ അത്രയും കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വർക്ക് ചെയ്തിട്ട് കാര്യം, നമ്മുടെ ഏജും നമ്മുടെ വയസ്സും അവിടെ സ്പെൻഡ് ചെയ്തതിൽ അർത്ഥമില്ല. അപ്പം കിട്ടുന്ന നല്ല ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അത് എവിടെ ആയാലും നമ്മൾ മാക്സിമം പോവാ, ഫോണെടുത്ത് പോവാ. നമ്മൾ ജോലി എപ്പോഴും ടീച്ചറല്ലേ, ടീച്ചിങ് എവിടെ ആയാലും ടീച്ചിങ് തന്നെയാണ്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇപ്പൊ യങ്സ്റ്റേഴ്സ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആണ് ഈ ജോബ് സ്കാർസിറ്റി. അത് ഒരു എല്ലാ മേഖലയിലും ഇപ്പൊ അഫക്ട് ചെയ്യുന്നുണ്ടല്ലേ.
1: അതെ അതെ, നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ കേരളത്തിനാണ് കൂടുതൽ അത് അഫക്ട് ചെയ്യുന്നത്. ലിറ്ററസി റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഇപ്പം എല്ലാം യൂസ്ഡ് ആണ്. AI വന്നു കഴിഞ്ഞാൽ ടീച്ചിങ്ങിന് ആവശ്യമില്ല അവിടെ. അപ്പൊ നമ്മള് മാക്സിമം എന്താ പറയാ, കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി മാക്സിമം എവിടാന്ന് വെച്ചാൽ അത് അക്യൂർ ചെയ്യുക, അത്രേ ഉള്ളൂ.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇപ്പൊ ആഗ്രഹമാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ആഗ്രഹ പോയിട്ട് കേരളത്തെ മിസ് ചെയ്യുന്ന എന്ത് കാര്യം ഏറ്റവും കൂടുതൽ?
1: അത് ശരിക്കും നമ്മൾ നേറ്റീവ് ലാൻഡ് ആണല്ലോ. അപ്പം നമ്മൾ ആക്ച്വലി എല്ലാം മിസ് ചെയ്യാറുണ്ട്. ഫുഡാണ് എനിക്ക് ഏറ്റവും മിസ് ചെയ്യാറുള്ളത്. അവിടെ എന്തോ ബിരിയാണി ഒന്നും അങ്ങനെ കിട്ടാറുണ്ട്, പക്ഷേ ഇത്രയും ഒരു രുചികരമായിട്ട് അവിടെ കിട്ടാറില്ല. പിന്നെ അവിടെ എല്ലാവരും വെജാണ്, വെജ്. നോൺ വെജ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട്. നോൺ വെജ് ആണ് ഞാൻ, അതെനിക്ക് മിസ് ചെയ്യാറുണ്ട്.
0: ഭക്ഷണപ്രമി ആയതുകൊണ്ട് കുറച്ച് പ്രശ്നമാണല്ലേ.
1: ഫുഡ് ലവർ ആയതുകൊണ്ട് അതെനിക്ക് പ്രശ്നമാണ്.
0: ശരി ശരി. അപ്പൊ എന്തായാലും കുറച്ച് കഷ്ടപ്പാടിലൂടെ ഇഷ്ടമുള്ള ജോലി ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: കഷ്ടപ്പാടിലൂടെ ആ എഫേർട്ട് ലെസ് ആയിട്ട് വന്നു. ഞാൻ ടീച്ചിങ് എനിക്ക് പാഷൻ ആയതുകൊണ്ട് അതെനിക്ക് എഫേർട്ട് ആണ്. പക്ഷെ അത് അവിടെ വന്നപ്പോൾ അത് എഫേർട്ട് ലെസ് ആകും. നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുമ്പോൾ അത് എത്ര ആയാലും നന്നായിട്ട്.
0: മനസ്സിലായി, മനസ്സിലായി. ടീച്ചർ എന്തായാലും പരിചയപ്പെടുന്ന സന്തോഷം, ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോകാൻ സാധിക്കട്ടെ.
1: ഓക്കെ, താങ്ക് യു. നിങ്ങളെ പരിചയപ്പെട്ടതിന് എനിക്കും വളരെ സന്തോഷമുണ്ട്. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ എൻ്റെ ലൈഫ്.
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഈ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ എത്തിയ ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ പരിചയപ്പെട്ടത് അധ്യാപികയായ അഞ്ജനയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90.9-നൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ഒപ്പം.
1: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലവൺ ജംഗ്ഷനിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്തൊരു ചേച്ചിയുണ്ട്, ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേരെങ്ങനെയാണ്?
2: എന്റെ പേര് സുമ.
1: സുമ, സുമ ചേച്ചി വീട് അടുത്ത് തന്നെയാണോ?
2: ചാത്തന്നൂര്.
1: ചാത്തന്നൂര്, ഇവിടെ എന്താ പരിപാടി? അപ്പോ
2: ചാത്തന്നൂര് ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുക. അപ്പം കസ്റ്റമറിനെ കാണാനും എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന രണ്ടുപേരുണ്ട്, അവരുടെ കൂടെ കോളിന് ഇറങ്ങിയതാ.
1: ഓക്കെ, ശരി ശരി. അപ്പൊ ജോലിയുടെ ഭാഗമായിട്ട് ഇറങ്ങിയതാണ്?
2: അതെ അതെ, ജോലിയുടെ ഭാഗമായിട്ട് ഇറങ്ങിയതാ.
1: വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടിൽ ഇപ്പൊ ഞാനും ഹസ്ബൻഡും.
1: ജീവിതമൊക്കെ എങ്ങനെ പോകും?
2: സുഖം,
1: സന്തോഷമായിട്ട്.
2: സന്തോഷമായിട്ട് പോകും.
1: അപ്പൊ ചേച്ചി, അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സെക്ടർ ജോലി ചൂസ് ചെയ്തത്?
2: നമുക്ക് ഏണിങ്സ് കൂടുതൽ വേണമായിരുന്നു. അപ്പം നിശ്ചിത തുകയല്ല നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അപ്പം ഞാൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് അതിന്റെ ഇൻസെന്റീവും, സാലറി മാത്രമല്ല അതിന്റെ കൂടെ ഇൻസെന്റീവും മറ്റ് ട്രിപ്പുകളും എല്ലാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അത് അടിച്ചുപൊളിച്ച് പോകാൻ പറ്റും. ഒരു 20 വർഷത്തോളമായി ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്.
1: ഓക്കെ, 20 വർഷത്തോളം.
2: ഞാൻ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻഷുറൻസിലാണ് വർക്ക് ചെയ്യുന്നത്.
1: ഓക്കെ, അടിപൊളി. അപ്പോഴേ ഒരു സ്ത്രീയുടെ ലൈഫിൽ ഒരു ജോലി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്?
2: ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമുക്ക് എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെതായ ഒരു നിലയും വലിയ നമുക്ക് കിട്ടത്തുള്ളൂ ജീവിതത്തിൽ. ജീവിതത്തിൽ മറ്റുള്ളത് സമൂഹത്തിലായാലും നമ്മുടെ വീട്ടിലായാലും എല്ലാം നമുക്ക് ജോലി അത്യാവശ്യമാണ്.
1: തീർച്ചയായിട്ടും, തീർച്ചയായും. അപ്പൊ എന്തായാലും പെൺകുട്ടികൾ കേൾക്കുന്ന കാര്യമാണ്, ഒരു ജോലിയാണ് അത്യാവശ്യം വേണ്ടത്, കല്യാണമല്ല അല്ലേ?
2: അതെ അതെ, ഓക്കെ, തീർച്ചയായും, തീർച്ചയായും. ഏജ് ഒരു മാനദണ്ഡമാണ്, മാരേജ് ഒരു ഇതാണ്, എല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഇനി ഫസ്റ്റിൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിലും പറയാൻ വേറെ ഒന്നുമില്ല നമുക്ക്.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെടുന്ന സന്തോഷം, ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോകട്ടെ.
2: താങ്ക് യു, താങ്ക് യു.
1: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് ചാത്തന സ്വദേശിയായ സുമ ചേച്ചിയാണ് കേട്ടോ. ദൈവത്തുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നനായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് 1 വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
0: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലവൺ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത ഒരു കൂട്ടുകാരനുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: എന്റെ പേര് അഭിരാം.
0: അഭിരാം, അഭിരാമ വീടടുത്തിനെയാണോ?
1: കൊല്ലം കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിക്കാരനാണോ? എന്റെ നാട്ടുകാരനാണല്ലോ. കരുനാഗപ്പള്ളി എവിടെയാ?
1: കരുനാഗപ്പള്ളി തഴവ എന്ന് പറയും.
0: തഴവയാണ് വീട്? ഓ അടിപൊളി, നമ്മളൊക്കെ തൊട്ടടുത്ത. ശരി ശരി. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിലെ അച്ഛനും അമ്മ അനിയൻ.
0: ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: സുഖമായിട്ട് പോകുന്നു.
0: ഹാപ്പിയാണോ?
1: ഹാപ്പിയാണ്.
0: ഓക്കെ, അപ്പൊ അനിയനൊക്കെ എന്താ ചെയ്യുന്നത്?
1: അനിയൻ ഇപ്പം ഡിഗ്രി കഴിഞ്ഞ, അവൻ പി എസ് സി നോക്കിക്കൊണ്ടിരിക്കും.
0: പി എസ് സി നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാനിപ്പം ഗ്രാഫിക് ഡിസൈൻ.
0: ഗ്രാഫിക് ഡിസൈനർ ആണ്. ഓക്കെ, അടിപൊളി. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്രാഫിക് ഡിസൈനിങ് ജോബ് ഒക്കെ ചൂസ് ചെയ്തത്?
1: അത് പണ്ട് തൊട്ട് ഡിസൈനിങ്ങിനോടൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ചേട്ടനുണ്ട്, പുള്ളി ഈ ഫീൽഡ്. അങ്ങനെ പുള്ളി എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പിടികിട്ടി. അങ്ങനെയാണ് ഇതിനകത്തോട്ട് എത്തുന്നത്.
0: ഓക്കെ, അപ്പൊ ചേട്ടനാണ് ലീഡ് ഇങ്ങോട്ടുള്ള അല്ലേ?
1: അതെ അതെ.
0: ശരി ശരി. അപ്പൊ ഇപ്പൊ ജോലി എങ്ങനെയുണ്ട്?
1: ജോലി കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട് പോകും.
0: ഹാപ്പിയാണ്, ഇഷ്ടമുള്ള ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് പോകും അല്ലേ?
1: അതെ അതെ.
0: ശരി ശരി. അപ്പൊ ഇന്ന് ഇതുപോലെ പോകാൻ സാധിക്കട്ടെ. അപ്പൊ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹമൊക്കെ എന്താ?
1: പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും ഇല്ല, എന്നാലും ഇതേപോലെ അങ്ങ് പോയാൽ മതി എന്നാണ്.
0: ഓക്കെ, അപ്പൊ ഏതായാലും പ്രത്യേകിച്ച് അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഇല്ല, ഇതുപോലെ ഓക്കെ ആയിട്ട് നൈസായിട്ട് അങ്ങ് മൂവ് ചെയ്താൽ മതി അല്ലേ?
1: അതെ.
0: ശരി ശരി. ഓക്കെ, അപ്പൊ ഏതായാലും ഇന്ന് പരിചയപ്പെടുന്നതിൽ സന്തോഷം. ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ.
1: ഓക്കെ,
0: അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലവൺ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് കരുനാഗപ്പള്ളി സ്വദേശിയായ അഭിരാമനെയാണ് കേട്ടോ. അതേ ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. So keep on listening Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ഒപ്പം നാട്ടുകാർക്കൊപ്പം. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: Time signature 24, BPM 76, song Purumanam, love ballad.

0: ആശ്രയ എഫ് എമ്മിൽ. ഇനി യാസിഡ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ് കേട്ടോ. ഇനി 2 മണിവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. പഴയ കാസറ്റുകളിലെ പാട്ടുകൾ പോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങൾ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പാട്ടുകൾക്കായിട്ട് വിളിക്കാം കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474-291-9090, 0474-291-9090. ഇനി കോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വാട്സപ്പിലൂടെയും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ മെസ്സേജ് ആയിട്ടും ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490906, 952-66-49090. ജി വി പ്രകാശ് കുമാർ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം. ആദ്യം കാസറ്റ് കഫേയിലൂടെ ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുള്ളത് ആർ ജെ അനാമിക.

0: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers. നെടുമങ്ങാട് നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
2: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: അണ്ണൻ തമ്പി എന്ന സിനിമയിൽ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 15 മിനിറ്റ് ആയിരിക്കാനു കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് ആദ്യത്തെ കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ഇതാരാണ്?
1: നമസ്കാരം, ഇത് പുത്തൂർന്ന് അജയമണി.
0: അജയമണി ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നോ?
1: സുഖമായിട്ടിരിക്കുന്നു.
0: മണിച്ചേച്ചി എന്തേ? സുഖമായിട്ടിരിക്കുന്നു. മണിച്ചേച്ചി എന്തേ?
1: അവള് തൊട്ടടുത്തൊരു വീട്ടിൽ വരെ പോയി.
0: വീട്ടിലടുത്ത് പോയല്ലേ. ഓക്കെ, ഫുഡൊക്കെ കഴിച്ചോ?
1: ഇല്ല, അവള് പാചകത്തിൽ ഇരിക്കുവായിരുന്നു. പിന്നെ അടുത്തുള്ള വീട്ടിൽ വേറെ കാര്യത്തിന് വേണ്ടി പോയതാ.
0: ഓക്കെ, അപ്പൊ കഴിച്ചില്ല അല്ലേ?
1: ഇല്ല.
0: ഓക്കെ, എന്തോ
1: രണ്ടുമണിയാവേ.
0: ഓക്കെ, പിന്നെ ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഇന്ന് നമ്മളെ ജെന്റിൽമാനാത്ത തന്നെ എൻവിട്ടത്തിൽ പൂവെല്ലാം കേട്ടപ്പോ.
0: ഓക്കെ, നല്ലൊരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. പാടുന്നു രണ്ടു വരി.
1: ഓ വേണ്ട, എനിക്ക് തൊണ്ടയടപ്പ.
0: തൊണ്ടയടപ്പാണ്. കഴിഞ്ഞ തവണ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞില്ലായിരുന്നു പാട്ട് പാടി തരൂന്ന്?
1: പാട്ട് പാടും, ഞാൻ ഉറപ്പായിട്ടും പാടും. ഇപ്പല്ല.
0: ഓക്കെ, അപ്പൊ അടുത്ത തവണ വിളിക്കുമ്പോ പാട്ട് പാടണം കേട്ടോ.
1: അത് ഇനി പാടണമെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് പറയാതിരിക്കില്ല. നമ്മളെ ദിലീപിന്റെ ഒരു പടത്തിനകത്ത് ഒരു ചെറുക്കനെ കൊണ്ടുവന്ന് പാലിക്കുന്ന കണ്ടാ ഇന്നസെന്റിന്റെ മുന്നേ. അതേത് പാട്ടാന്നറിയാവോ?
0: പാട്ട് ഓർക്കുന്നില്ല കൃത്യമായിട്ട്.
1: അതെ, എനിക്ക് തോന്നുന്നു പാലും തേനും കൈകളിയിലേ.
0: ഓക്കെ, എനിക്ക് തോന്നുന്നു വിനോദയാത്ര എന്ന സിനിമയിലെ പാട്ടാണെന്ന് തോന്നുന്നു.
1: അതാണ് തോന്നുന്നു.
0: ഓക്കെ,
1: പാടിയാ മതിയോ?
0: അത് വേണ്ട, ഇനി അടുത്ത തവണ വരുമ്പോ പാട്ട് ചോദിക്കുന്ന പാട്ട് പാടിത്തരണം. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ച് തരാം കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ? കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ. ഓക്കെ, എന്തായാലും ഈ ഒരു പാട്ട് വെക്കാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. പ്രത്യേകിച്ച് പറഞ്ഞേക്കാട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ വിളിച്ചത് അജയമണി ചേട്ടനാണ്. അജയമണി ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് 1993 റിലീസ് ആയിട്ടുള്ള ജെന്റിൽമൻ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ എസ് പി ബിയും സുജാത മോഹനും ചേർന്ന് പാടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ് എൻ വീട്ട് തോട്ടത്തിൽ. നമ്മുടെ എ ആർ റഹ്മാൻ സാർ കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടാണ്. വൈരമുത്തുവാണ് ഈ പാട്ടിന് വേണ്ടിയിട്ട് വരികൾ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പാട്ട് എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും നമ്മുടെ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹലോ ആശ്രയ, ഞാൻ ആരോൺ കൊട്ടാരക്കര. എനിക്ക് വെള്ളിൽ പറവകളായി സോങ് ഒന്ന് വെച്ചു തരാമോ? ഡെഡിക്കേറ്റഡ് ടു ഇന്ന് +2 റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ആരോൺ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് +2 വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്, റിസൾട്ട് വരുന്ന ദിവസമാണ്. സോ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും അഡ്വാൻസ് ആയിട്ട് ഒരു ഓൾ ദി ബെസ്റ്റ് വിഷസ് അറിയിക്കുകയാണ്. നല്ല മാർക്കൊക്കെ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് കൂടി ആശംസിക്കണം. അപ്പോൾ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ആരോൺ ചോദിച്ചിരിക്കുന്ന പാട്ട് സിനിമ കമ്പനി എന്ന സിനിമയിലെ കാർത്തിക് പാടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് അൽഫോൺസ് ജോസഫാണ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ടുള്ള സമയമാണ്. സോ അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. കേൾക്കാം സിനിമ കമ്പനി എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Makkal nallavarum velliyavarum aagan 48 varshathe paramparamulla Kollam jillayile aadithe CBC school aaya Anchal Shabarikere English Schoolil daycare mudal plus 2 vareyulla kuttikalkku admission aarambichirikkunnu. Boarding saugiram labhyamaanu. Contact 974-665-4440.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: ക്യാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
8: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-9090. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കൗളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഹായ് അനാമിക, ഞാൻ അനുഷ ബുഹാരി. എനിക്ക് കണ്ണാനെ കണ്ണേ എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ? എല്ലാവരോടും സ്നേഹാന്വേഷണങ്ങൾ പറയണേ. ഡെഡിക്കേറ്റഡ് ടു മൈ കുട്ടീസ് ബാസിൽ, അൻഷ ആൻഡ് അഫ്നാൻ എന്ന് പറഞ്ഞിട്ടാണ് അനുഷ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരോടും അന്വേഷണം പറയാം കേട്ടോ. എന്തായാലും മക്കളായിട്ടുള്ള ബാസിൽ, അൻഷ, അഫ്നാന് വേണ്ടിയിട്ട് നമ്മുടെ അനുഷ ചോദിച്ചിരിക്കുന്ന പാട്ട് വിശ്വാസം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ സിദ് ശ്രീറാം പാടി മനോഹര ക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. താമരയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹായ്, ഞാൻ കൃഷ്ണ ഇന്ദു. പ്രണയവർണ്ണങ്ങൾ മൂവിയിലെ ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സോങ് വെച്ചു തരണേ ചേച്ചി എന്ന് പറഞ്ഞിട്ടാണ് കൃഷ്ണ ഇന്ദു മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കൃഷ്ണ ഇന്ദുവിന് വേണ്ടിയിട്ട് ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. 1998 റിലീസ് ആയിട്ടുള്ള പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ പാടിയിട്ടുള്ള പാട്ടാണ് ഇത്. ഗിരീഷ് പുത്തൻശ്ശേരിയുടെ വരികൾക്ക് വിദ്യാസാഗരാണ് ഈണം നൽകിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ കൃഷ്ണേന്ദുവിന് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പൊ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. SSLC യും പ്ലസ് ടുവും കഴിഞ്ഞു, ഇനി അടുത്തത് എന്തെന്ന് ചിന്തിക്കുന്നവരാണോ, താ കേട്ടോളൂ.
2: SSLC കഴിഞ്ഞവർക്ക് 3 വർഷം കൊണ്ടും പ്ലസ് ടു കഴിഞ്ഞവർക്ക് 2 വർഷം കൊണ്ടും പ്രൊഫഷണൽ ഡിപ്ലോമ, പഠന കാലയളവിനുള്ളിൽ സ്റ്റൈപ്പൻഡോട് കൂടിയ 6 മാസത്തെ ഇന്റേൺഷിപ്പും 100% പ്ലേസ്മെന്റും.
1: ഈ കരിയർ സാധ്യതകൾ നേരിട്ടറിയാൻ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് എഴുകോൺ ഒരുക്കുന്ന ടെക് ഫ്യൂഷൻ 2026 പ്രീ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം. May 29-30 തീയതികളിൽ നടക്കുന്ന വർക്ക്ഷോപ്പിൽ ഡ്രോൺ, IoT വിസ്മയങ്ങൾ അടുത്തറിയാം, സർട്ടിഫിക്കറ്റും നേടാം.
2: രജിസ്ട്രേഷൻ ഫ്രീ. ഉടൻ ലോഗിൻ ചെയ്യൂ www.gpc.edukon.org.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 41 മിനിറ്റ് ആയിരിക്കണം. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ് ആശ്രിയ, ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് ഐശ്വര്യ. എനിക്ക് ഒപ്പം മൂവിയിലെ മിനിങ്ങും മിന്നാ മിനിങ്ങ എന്ന സോങ് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നമുക്ക് ഐശ്വര്യ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഐശ്വര്യ ചോദിച്ചിരിക്കുന്ന പാട്ട് ഒപ്പം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ എം ജി ശ്രീകുമാറും ശ്രേയാ ജയദീപും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ബി കെ ഹരിനാരായണനാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള ലിറിക്സ് എഴുതിയിട്ടുള്ളത്. അച്ഛനെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. എന്തായാലും ഈ ഒരു പാട്ട് ഐശ്വര്യയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹായ് അനാമിക ചേച്ചി, എനിക്ക് വാഴ 2 അട ബൊമ്മാല എന്ന പാട്ട് വെച്ചു തരുമോ? എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കീർത്തനയാണ് നമുക്ക് കൊട്ടാരക്കരയിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. കീർത്തന ചോദിച്ചിരിക്കുന്ന പാട്ട് വാഴ 2 ഒരു സൂപ്പർ ഡ്യൂപ്പർ ട്രാക്കാണ്. ആർ ജി വോക്കൽസ് ചെയ്തിട്ടുള്ള പാട്ടാണ്. അദ്ദേഹം തന്നെയാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, അറേഞ്ച് ചെയ്തിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. ആൻഡ് വരികൾ എഴുതിയിട്ടുള്ളത് ഹേ കാർത്തിയാണ് കേട്ടോ. ഈ ഒരു പാട്ട് എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും വാഴ 2 അട ബൊമ്മാല എന്ന പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള കിടലൻ പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം കാസറ്റ് കഫേയിലേക്ക് ടു ദ നമ്പർ 0474 291 9090. 0474 291 9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. കേൾക്കാം ഒപ്പം എന്ന സിനിമയിലെ ആ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ദുരന്ത നിവാരണ ഏജൻസികളുടെ കാര്യക്ഷമതയുടെ തെളിവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും ദോഹയിൽ. കോംഗോയിലും യുഗാണ്ടയിലും പടരുന്ന എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഡിജിസിഎ. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്നും പ്രവചനം. ഐപിഎൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. മൂന്ന് ദിവസത്തെ സിക്കിം സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാംഗ്ടോക്കിലെത്തി. ഗവർണർ ഓംപ്രകാശ് മാത്തൂർ, മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് തുടങ്ങിയവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ഗാംഗ്ടോക്കിലെ നംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി സന്ദർശിക്കുന്ന രാഷ്ട്രപതി നാളെ നദുല ചുരത്തിൽ എത്തും. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇൻഡോ പസഫിക് മേഖലയുടെ പുരോഗതിക്കാണ് യോഗം പ്രഥമ പരിഗണന നൽകുകയെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
1: We have seen encouraging progress on many initiatives as maritime democracies, pluralistic societies and market economies. We share a responsibility towards a free and open Indo-Pacific. The region must remain a driver of global growth and stability. We will be underlining that today through our deliberations, which I'm confident will be useful and productive.
0: ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷി മിത്സു മൊട്ടേഗി, യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുടങ്ങിയവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. യോഗത്തിനുശേഷം ജപ്പാനിലെയും ഓസ്ട്രേലിയയിലെയും വിദേശകാര്യമന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉച്ചയ്ക്കുശേഷം ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 2026 നാഷണൽ സ്പോർട്സ് ഗവർണൻസ്, നാഷണൽ സ്പോർട്സ് ബോർഡ് ചട്ടം, നാഷണൽ സ്പോർട്സ് ട്രിബ്യൂണൽ ചട്ടം 2026 എന്നിവയ്ക്കുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ചട്ടപ്രകാരം തിരഞ്ഞെടുപ്പ് സമിതി ശുപാർശ ചെയ്യുന്ന പാനലിൽ നിന്ന് കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ചെയർപേഴ്സണും രണ്ടംഗങ്ങളും ദേശീയ സ്പോർട്സ് ബോർഡിൽ ഉൾപ്പെടും. കായികരംഗത്തെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വിധി നിർണയ സ്ഥാപനമായി ദേശീയ കായിക ട്രിബ്യൂണൽ പ്രവർത്തിക്കും. എൽപിജി സിലിണ്ടറുകളിൽ നിന്ന് പിഎൻജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പുതിയ ഇളവുകൾ അർഹതയുള്ള ഉപഭോക്താക്കൾക്ക് പിഎൻജി കണക്ഷൻ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ എൽപിജി കണക്ഷൻ റദ്ദാക്കുന്നതിനായി അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഭാവിയിൽ പിഎൻജി സൌകര്യമില്ലാത്ത മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരികയാണെങ്കിൽ എൽപിജി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ട്രാൻസ്ഫർ വൌച്ചർ വാങ്ങി സൂക്ഷിക്കാനും സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-8

0: പൂജ്യം പൂജ്യം 1 1 7 8 0 0 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ കനേഡിയൻ സന്ദർശനം തുടരുന്നു. ഒട്ടാവയിൽ കനേഡിയൻ മന്ത്രി മനീന്ദർ സിന്ധു സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ജനങ്ങളുടെ അഭിലാഷങ്ങൾ, സംരംഭകത്വ മനോഭാവം, വിപണി അവസരങ്ങൾ എന്നിവയിലൂന്നിയാണ് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയെന്ന് ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. കാനഡയുടെ വളർച്ചയിൽ ഇന്ത്യൻ പ്രവാസികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മുകാശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ഏജൻസികളുടെ വേഗത, ധൈര്യം, ഏകോപനം എന്നിവയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സൈന്യം, ജമ്മുകാശ്മീർ പോലീസ്, NDRF, SDRF, ഭരണകൂടം എന്നിവയുടെ സംയുക്ത ദൌത്യത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ദൌത്യത്തിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെയും ബോട്ടുകളെയും ലക്ഷ്യമിട്ട് US സൈന്യം ആക്രമണം നടത്തി. വെടിനിർത്തൽ വേളയിൽ സമാധാനപരമായ നീക്കങ്ങളാണ് നടത്തുന്നതെന്നും സ്വയം പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും US സൈന്യത്തിന്റെ ഏകീകൃത കോംബാറ്റന്റ് കമാൻഡുകളിൽ ഒന്നായ സെൻകോം വക്താവ് പറഞ്ഞു. അതേസമയം രാജ്യത്തുടനീളം ഇന്റർനെറ്റ് ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാൻ ഉത്തരവിട്ടു. 87 ദിവസത്തിലേറെയായി ഇറാനിൽ ഇന്റർനെറ്റ് പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിഫാദും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ജിയും ദോഹയിൽ. സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഖത്തറിലുള്ള 12 ബില്യൺ ഡോളറിന്റെ സ്വത്തുക്കൾ മരവിപ്പിച്ചത് പിൻവലിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. അതേസമയം റിപ്പോർട്ടുകൾ ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നിഷേധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: എബോളോ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. ഉഗാണ്ട, കോംഗോ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾ യാത്രക്കാരിൽ നിന്ന് സെൽഫ് ഡിക്ലറേഷൻ ഫോമുകൾ ശേഖരിക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന യാത്രക്കാർ വൈദ്യസഹായം തേടുകയും വിമാനത്താവളത്തിലെ മെഡിക്കൽ ഓഫീസറിനെ അറിയിക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉച്ചയ്ക്ക് ശേഷം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും അദ്ദേഹം സന്ദർശിക്കും. ഡൽഹിയിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. അതേസമയം മിസോറാമിൽ കാലവർഷം ആരംഭിച്ചു. കേരളത്തിൽ ഇന്നോ നാളെയോ കാലവർഷം എത്തിയേക്കും. സാധാരണയായി June 1 കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
2: കേരളത്തിലും ലക്ഷദ്വീപിലുമുള്ള 14 കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 60% ഇടങ്ങളിലെങ്കിലും May 10 ശേഷം തുടർച്ചയായ 2 ദിവസം 2.5 mm മഴ ലഭിച്ചാലാണ് കാലവർഷം എത്തിയതായി ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക. തൃശൂർ മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ ഇന്ന് രാവിലെ മുതൽ വലിയ തോതിലെ മഴയില്ല. അതേസമയം കൊച്ചി, മൂന്നാർ, കുമരകം, നിലയ്ക്കൽ, കുമ്മളി, ശബരിമല, വർക്കല, പൊന്മുടി തുടങ്ങി തെക്കൻ ജില്ലകളിലെ പല ഭാഗങ്ങളിലും രാവിലെ 10 മണി മുതൽ 5 mm മഴ ലഭിച്ചു വരുന്നുണ്ട്. ലക്ഷദ്വീപിലെ മിനിക്കോ 15 mm മഴയും 40 km വരെയുള്ള കാറ്റുമാണ് ഇന്ന് രാവിലെ 10 മണി മുതൽ രേഖപ്പെടുത്തിയത്.
0: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. 1st ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. May 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് തുടക്കം. ലോകമെമ്പാടുമുള്ള 1.5 ദശലക്ഷത്തിലധികം തീർത്ഥാടകർ മിനായിൽ നിന്ന് അറഫ പർവ്വത സമതലങ്ങളിലേക്ക് എത്തി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഹജ്ജ് തീർത്ഥാടനത്തിനെത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ദുരന്ത നിവാരണ ഏജൻസികളുടെ കാര്യക്ഷമതയുടെ തെളിവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും ദോഹയിൽ. എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്നും പ്രവചനം. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. 1st ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ടുള്ള സമയമാണ്. സ്വതനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 0474 291 9090 0474 291 9090 മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649 0 ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ് ആശ്രയ, ഹായ് അനാമിക ചേച്ചി, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ നീതു, എനിക്ക് നാടോടി പൂന്തിങ്ങൾ സോങ് ഒന്ന് വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടാണ് നീതു മെസ്സേജ് അയച്ചിരിക്കുന്നത്. നീതു ചോദിച്ചിരിക്കുന്ന പാട്ട് 1999 റിലീസ് ആയിട്ടുള്ള ഉസ്താദ് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ എം ജി ശ്രീകുമാറും സുജാത മോഹനും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ട്രാക്കാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകിയിട്ടുള്ള ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹലോ, എൻ്റെ അമ്മ ഉഷാകുമാരിക്കും ചേച്ചി അജിതകുമാരിക്കുമായിട്ട് അമ്മ മനസ്സ് തങ്ക മനസ്സ് പാട്ട് വെക്കുമോ? എൻ്റെ പേര് രാഹുൽ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രാഹുൽ ആണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രാഹുൽ ചോദിച്ചിരിക്കുന്ന പാട്ട് രാപ്പകൽ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ പി ജയചന്ദ്രൻ സാർ പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു പാട്ടാണ്. മോഹൻ സിതാരയാണ് ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ലിറിക്സ് എഴുതിയിട്ടുള്ളത് കൈതപ്പുറം സാറാണ്. ഈ ഒരു പാട്ട് കേട്ട എല്ലാവരും സ്വന്തം അമ്മയെ ഓർക്കുന്ന ഒരു പാട്ട് കൂടിയാണല്ലോ. പ്രത്യേകിച്ച് അമ്മമാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള എവർഗ്രീൻ പാട്ട് തന്നെയാണ്. എന്തായാലും ഈ ഒരു പാട്ട് രാഹുലിന്റെ അമ്മയായിട്ടുള്ള ഉഷാകുമാരിക്കും ചേച്ചി അജിതകുമാരിക്കും വേണ്ടിയിട്ടും നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Yasid Coffee. Yasid Coffee. Evide? Ishtam pole vaattu.

0: യെസ്, അങ്ങനെ രാപ്പകൽ എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ് നമ്മൾ കാസറ്റ് കഫേയിലൂടെ കേട്ടത്. കൂടെയുള്ളത് ആർ ജെ അനാമികയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ആരാ സംസാരിക്കുന്നേ? ശാന്ത ചേച്ചി, എന്തൊക്കെയുണ്ട്
1: വിശേഷം?
0: മഴയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷം അല്ലേ? ചൂടിനൊരു കുറവുണ്ട്. ഫുഡൊക്കെ കഴിച്ചോ?
1: മക്കള് കഴിച്ച്, അവരിങ്ങനെ പാട്ട് കേൾക്കാനായിട്ട് കാത്തു കിടക്കുകയാണ്.
0: ഓക്കെ, ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണല്ലേ. അപ്പൊ ഏത് പാട്ടാ ഇന്ന് വേണ്ടേ? ഓക്കെ, നമ്മുടെ ചിത്രാമ്മ പാടിയിട്ടുള്ള പാട്ടാണ്. മക്കൾക്ക് വേണ്ടിയാണോ? എന്തോ,
1: ശ്രീകുട്ടൻ ഇവിടെ ഉണ്ടോ?
0: ശ്രീകുട്ടൻ ഇവിടെ ഉണ്ട്.
1: അമ്മ തിരക്കി
0: പറഞ്ഞേക്കാട്ടോ. ഈ ഒരു പാട്ടിന് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഉണ്ടല്ലോ, എന്റെ മക്കൾക്ക് വേണ്ടിയും പിന്നെ കുടുംബിനെ കാത്തിരിക്കുന്ന എല്ലാ ചേച്ചിമാർക്കും വേണ്ടി.
0: ഓക്കെ, എല്ലാ ചേച്ചിമാർക്ക് വേണ്ടിയിട്ടും അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടും അല്ലേ? ഓക്കെ, പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് ശാന്ത ചേച്ചിയാണ്. ശാന്ത ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ്മ പാടി മനോഹരമാക്കിയിട്ടുള്ള കാറ്റേ നീ വീശരുത് ഇപ്പോൾ എന്ന പാട്ടാണ്. ഈ ഒരു പാട്ട് നമ്മുടെ ശാന്ത ചേച്ചിയുടെ അംഗനവാടിയിലുള്ള എല്ലാ കുട്ടികൾക്ക് വേണ്ടിയിട്ടും എല്ലാ ചേച്ചിമാർക്കും വേണ്ടിയിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹലോ, എന്റെ മകൾ സരിക കുട്ടിക്ക് കാണാ കൺമണി എന്ന സിനിമയിലെ മുത്തേ മുത്തേ എന്ന സോങ് ഒന്ന് വെച്ചു തരാമോ എന്ന് സ്വന്തം റിയ. റിയ ചേച്ചിയാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. റിയ ചേച്ചിയെ ചോദിച്ചിരിക്കുന്ന പാട്ട് കാണാ കൺമണി എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ സുജാത മോഹനും ശ്യാം ധർമ്മനും ചേർന്ന് പാടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. ശ്യാം ധർമ്മൻ തന്നെയാണ് ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ അമ്മ അച്ഛൻ മകൾ ബന്ധം പറയുന്ന ഒരു അട്ടിപ്പൊളി പാട്ട് തന്നെയാണ്. ലവ് അഫെക്ഷൻ ഒക്കെ കാണിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. ഒരു പാട്ട് നമ്മളെ റിയ ചേച്ചിയുടെ മകളായിട്ടുള്ള സരിക കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474291909040 0474291909090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം കാണാ കൺമണി എന്ന സിനിമയിലെ ആ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: SSLC യും പ്ലസ് ടുവും കഴിഞ്ഞു, ഇനി അടുത്തത് എന്തെന്ന് ചിന്തിക്കുന്നവരാണോ, താ കേട്ടോളൂ.
2: SSLC കഴിഞ്ഞവർക്ക് 3 വർഷം കൊണ്ടും പ്ലസ് ടു കഴിഞ്ഞവർക്ക് 2 വർഷം കൊണ്ടും പ്രൊഫഷണൽ ഡിപ്ലോമ, പഠന കാലയളവിനുള്ളിൽ സ്റ്റൈപ്പൻഡോട് കൂടിയ 6 മാസത്തെ ഇന്റേൺഷിപ്പും 100% പ്ലേസ്മെന്റും.
1: ഈ കരിയർ സാധ്യതകൾ നേരിട്ടറിയാൻ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് എഴുകോൺ ഒരുക്കുന്ന ടെക് ഫ്യൂഷൻ 2026 പ്രീ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം. May 29-30 തീയതികളിൽ നടക്കുന്ന വർക്ക്ഷോപ്പിൽ ഡ്രോൺ, IoT വിസ്മയങ്ങൾ അടുത്തറിയാം, സർട്ടിഫിക്കറ്റും നേടാം.
2: രജിസ്ട്രേഷൻ ഫ്രീ. ഉടൻ ലോഗിൻ ചെയ്യൂ www.gpc.org.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pirepadan's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals. Mithamaya nirakkil kannadagalude vipulamaya shekaram. Lotus Road Private Bus Stand samibam Pulaman Kottarakara.
3: Yasit Cafe. Ivide ishtam pole vaattu.
4: യെസ്, എങ്ങനെ കാസറ്റ് കഫേയാണ് ആശ്രയ എഫ് എം 90 കൂടിയുള്ളത്. ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 27 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കാം കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. അതുപോലെ തന്നെ മെസ്സേജിലൂടെയും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490090 952664909090. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ ഹലോ
5: ഹലോ
4: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ഇത് ആരാ സംസാരിക്കുന്നേ?
5: ഞാൻ കൃഷ്ണയാണ്.
4: കൃഷ്ണ, എവിടെ നിന്നാ വിളിക്കുന്നേ?
5: കൊട്ടാരക്കര കുന്നിക്കോട് നിന്ന്.
4: ഓക്കെ കൃഷ്ണ, എന്താ ചെയ്യുന്നേ?
5: ഞാൻ ഹൗസ് വൈഫ് ആണ്, രണ്ട് കുട്ടികളുണ്ട്.
4: അയ്യോ, വലിയ ചേച്ചിയാണോ?
5: ഹലോ,
4: വലിയ ചേച്ചിയാണല്ലോ.
5: ഞാന് വെക്കേഷന് വീട്ടില് വന്നയാണ്.
4: ഓക്കെ,
5: അപ്പോ കുട്ടികളുടെ ഒരു പാട്ടിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്.
4: പാട്ടിന് വേണ്ടിയിട്ടാണ്? ഏത് പാട്ടാ ഇന്ന് വേണ്ടേ? വാഴ ടൂലെ തൂക്കി ചുവന്ന കരങ്ങളോടെ എന്ന പാട്ടല്ലേ. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
5: ഡെഡിക്കേഷൻ എന്റെ ഹസ്ബൻഡ്, എന്റെ ബ്രദർ ഉണ്ട്, പിന്നെ എന്റെ വീട്ടിലെ എല്ലാവർക്കും.
4: വീട്ടിലെ? ഓക്കെ, വീട്ടിലെ എല്ലാവർക്കും വേണ്ടി അല്ലേ?
5: എല്ലാവർക്കും വേണ്ടിയിട്ട്.
4: അപ്പൊ പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് കൃഷ്ണ ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് വാഴ ടൂവിലെ തൂക്കി എന്ന പാട്ടാണ്. നമ്മുടെ മാളവിക സുന്ദർ പാടിയിട്ടുള്ള ഒരു അടിപൊളി കിടിലൻ പാട്ട് തന്നെയാണ്. ശബരീഷ് വർമ്മയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള ലിറിക്സ് എഴുതിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നതും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും അറേഞ്ച് ചെയ്തിരിക്കുന്നതും അർക്കാഡോ ആണ്. ഈ ഒരു പാട്ട് നമ്മുടെ കൃഷ്ണ ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹലോ ആശ്രയ എഫ് എം, എനിക്കൊരു പാട്ട് വേണം. മിന്നലേ മൂവി വെൺമതി വെൺമതിയെ എന്ന സോങ് വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് കവിത ചേച്ചിയാണ് കേട്ടോ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കവിത ചേച്ചിയെ ചോദിച്ചിരിക്കുന്ന പാട്ട് മിന്നലേ എന്ന സിനിമയ്ക്ക് വേണ്ടി റൂപ്കുമാർ റാത്തോഡും ടിപ്പുവും ചേർന്ന് പാടിയിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. ഹാരിസ് ജയരാജാണ് ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ കവിത ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

വാഴാറ്റൂർ മൂവിയിലെ ഒരു കലക്കൻ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 40 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ചേച്ചി, ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് വെക്കുമോ? എന്റെ നെയിം അബി എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അബിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ പാട്ട് സെലക്ട് ചെയ്യുന്നതിൽ കംപ്ലീറ്റ് ആയിട്ടും അബി എനിക്ക് വിട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അതിഭീകര കാമുകൻ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ഫെജോ പാടി തകർത്ത ഒരു പാട്ട് തന്നെ നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ ഈ ഒരു പാട്ട് നമ്മൾ അബിക്ക് വേണ്ടിയിട്ടും പ്രത്യേകമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനും കേട്ടോ. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, എൻ്റെ പേര് കൃഷ്ണകുമാർ. എനിക്കൊരു പാട്ട് വേണം, ചന്ദനമണി എന്ന മോഹൻലാൽ സാർ അഭിനയിച്ച പ്രജ എന്ന സിനിമയിലെ സോങ്, സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു മൈ ഫ്രണ്ട്സ് ജയകുമാർ, ഷിബു ആൻഡ് രാഹുൽ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമ്മുടെ കൃഷ്ണകുമാർ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് പ്രജ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ എം ജി ശ്രീകുമാർ പാടി തകർത്ത് ഗംഭീരമാക്കിയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണനാണ് മനോഹരമായിട്ടുള്ള സംഗീതം നൽകിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ കൃഷ്ണകുമാർ ചേട്ടന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായിട്ടുള്ള ജയകുമാർ ചേട്ടനും ഷിബു ചേട്ടനു വേണ്ടിയിട്ടും അതുപോലെ രാഹുൽ ചേട്ടനു വേണ്ടിയിട്ടും നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474291909047 491 9909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649009. അപ്പൊ കേൾക്കാം ഫെജോ പാടിയ ആ ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

രാജ എന്ന സിനിമയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 51 മിനിറ്റ് ആയിരിക്കണം. അപ്പോൾ ഒരു പാട്ടും കൂടി നമുക്ക് വെച്ചു കൊടുക്കാനായിട്ടുള്ള ടൈമേ ഉള്ളൂ. വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് ആശ്രയ, മിനി ചെങ്ങമ്മനാട് എൻ്റെ കൊച്ചുമകളുടെ ബർത്ത്ഡേ ആണ്. അവൾക്ക് വേണ്ടി കുക്കുറു കുക്കു കുറുക്കൻ എന്ന പാട്ട് വെച്ചു തരണം. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരു ഹായ് പറയണേ പ്ലീസ്. എൻ്റെ ആമി മോൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് മിനി ചേച്ചി ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. മിനി ചേച്ചിയുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരു ബിഗ് ഹായ് പറയുകയാണ്. എന്തായാലും ആമി മോൾക്ക് വേണ്ടി നമ്മുടെ മിനി ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് വെള്ളി നക്ഷത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി ബേബി വിദ്യ പാടിയിട്ടുള്ള ഒരു അട്ടിപൊളി മനോഹരമായിട്ടുള്ള പാട്ടാണ്. കൈതപ്രം സാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പം എന്തായാലും ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ ആമി മോൾക്ക് 1000 ജന്മദിന ആശംസകൾ എൻ്റെയും ആശ്രയ FM 90 പേരിൽ അറിയിക്കുകയാണ്. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമുക്ക് കാസറ്റ് കഫേയിലൂടെ കേൾക്കാം. എന്തായാലും ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഇന്ന് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ് വിഷസ് അറിയിക്കുകയാണ്. നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴിയും മൊബൈൽ ആപ്പ് വഴിയും നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനായിട്ടുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത് result.hse.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഏകീകൃത സേവന പ്ലാറ്റ്ഫോം ആയിട്ടുള്ള നമ്മുടെ കേരളം കൂടാതെ സഫലം 2026 ഐ എക്സാംസ് കേരള എന്നീ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ആപ്പുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് കേട്ടോ. സോ ഒരിക്കൽ കൂടി എല്ലാ പ്ലസ് ടു റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് വിഷസ് അറിയിക്കുകയാണ്. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കാനോ കേട്ടോ. എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. ഇനിയും നല്ല നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ഓൺ ദ വേ വരുന്നുണ്ട്. സഖി ബോൾ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്. അച്ഛനും കൊച്ചനും കൊച്ചനും എത്തിയും സെറ്റുമ സെറ്റുമസാ.

മഴക്കാലം എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാറ്റുവേലയിൽ ഇന്ന് മഴക്കാലത്ത് കൃഷി ചെയ്യാൻ കഴിയുന്ന ഒന്ന് രണ്ട് പച്ചക്കറി ഇനങ്ങളെ കൂടി പറ്റി പറയുകയാണ്. എന്നാലും ഞാറ്റുവേല ആരംഭിക്കുമ്പോൾ ഈ മഴക്കാല കൃഷിയോടൊപ്പം തന്നെ മറ്റു ചില കാർഷിക ടിപ്സും ഒക്കെ നിങ്ങൾക്കായിട്ട് തരുന്നുണ്ട്. എന്തായാലും കാര്യത്തിലേക്ക് കടക്കാം. വെണ്ടയും മുളകും ഒക്കെ സാധാരണ മിക്കുള്ള ദിവസങ്ങളിലും വീട്ടിലുണ്ടെങ്കിൽ പച്ചക്കറിയിൽ ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ കറി വയ്ക്കാനും മിഴിക്കുരട്ടിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ മഴക്കാലത്ത് നടാൻ പറ്റിയ വിളകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് കേട്ടോ ഈ വെണ്ടയും മുളകും. കേരളത്തിലെ കാലാവസ്ഥയിൽ വലിയ ടെൻഷനൊന്നും ഇല്ലാതെ വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്നതും ഞാൻ ഈ പറഞ്ഞതുപോലെ മഴക്കാലത്ത് നടാൻ കഴിയുന്നതുമായിട്ടുള്ള നമ്മുടെ വെണ്ട. വെണ്ടകൃഷിയുടെ പ്രധാന ഭീഷണിയായിട്ടുള്ള ഒരു മഞ്ഞളിപ്പ് രോഗമുണ്ട്. ഈ രോഗം പരത്തുന്ന വെള്ളീച്ചകൾ മഴക്കാലത്ത് തീരെ കുറവായിരിക്കും എന്നതിനാലാണ് വെണ്ടച്ചെടികൾ നല്ല മഴയുള്ള സമയത്ത് ആരോഗ്യത്തോടു കൂടി വളരുന്നത്. അതുപോലെ തന്നെ നല്ല കായ്ഫലവും തരും കേട്ടോ മഴക്കാലത്താണ് ഈ വെണ്ട നടുന്നതെങ്കിൽ. ജന്മം കൊണ്ട് ആഫ്രിക്കൻ ദേശക്കാരനാണ് വെണ്ട. പക്ഷേ സമൃദ്ധമായ ഈ പച്ചക്കറിയിൽ ധാരാളം അയഡിൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ശരീരത്തില് ഒരുപാട് ഗുണം തരുന്നുണ്ട് നമ്മുടെ വെണ്ട. വെണ്ടയിൽ ഒരുപാട് ഇനങ്ങളുണ്ട് കേട്ടോ. അരയ്ക്ക അനാമിക, നല്ല പച്ച നിറത്തോടുകൂടിയ ചെറിയ കായകള്, ഉയർന്ന വിളവും നരപ്പ് രോഗത്തിനെതിരെ പ്രതിരോധ ശക്തിയും ഈ മഞ്ഞൾപ്പ് രോഗത്തേക്ക് പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരിനമാണ് അരയ്ക്ക അനാമിക എന്ന് പറയുന്നത്. അടുത്തത് സൽകീർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനമുണ്ട് കേട്ടോ. ഇളം പച്ച നിറമുള്ള നീണ്ട കായകളുള്ള ഇനമാണ്. ആദ്യം പറഞ്ഞത് ചെറിയ കായകളാണെങ്കിൽ ഇതിന് നീളം കൂടിയ കായകളാണ്. സുസ്ഥിര എന്ന് പറഞ്ഞിട്ടുള്ള ഇനമുണ്ട്, അതും ഇളം പച്ച നിറമുള്ള നല്ല വിളവ് നൽകാനുള്ള കഴിവുള്ള ഈ പറഞ്ഞ മഞ്ഞൾപ്പ് രോഗത്തിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതിരോധ ശേഷിയുള്ള നമ്മുടെ വീട്ടിലും പരിസരത്തും ഒക്കെ കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇനം തന്നെയാണ്. മഞ്ചിമ എന്ന് പറഞ്ഞ ഒരു ഇനമുണ്ട്. മികച്ച വിളവ് തന്നെയാണ് ഇതിന്റെയും ഏറ്റവും വലിയ പ്രത്യേകത. നരപ്പിനെ പ്രതിരോധിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയ്ക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഇനം കൂടിയാണ്. അഞ്ചാമത്തെ ഇനം അഞ്ചിതയാണ്. ഇളം പച്ച നിറമുള്ള കായകൾ, വളരെ നല്ല പ്രതിരോധ ശേഷിയാണ് ഇതിന്റെ ഗുണം എന്ന് പറയുന്നത്. ഏത് ഇനമാണെന്നുണ്ടെങ്കിലും വെണ്ട നമുക്ക് ഈ മഴക്കാലത്ത് നടാൻ സാധിക്കും. ഇവയ്ക്ക് പുറമെ കിരൺ, ചുവപ്പ് നിറത്തോടുകൂടി അരുണ എന്നിവയൊക്കെ കൃഷി ചെയ്യാനായിട്ട് പറ്റും. നരപ്പ് രോഗത്തിനെതിരെ ഉയർന്ന പ്രതിരോധ ശേഷിയുള്ള വർഷ ഉപഹാർ എന്നീ ഇനം കേരളത്തിലെ കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. ധാരാളം ഹൈബ്രിഡ് വെണ്ട ഇനങ്ങൾ ഇപ്പോൾ ഉണ്ട് കേട്ടോ. എല്ലാ ഇനങ്ങളിലും അത്യാവശ്യം ഹൈബ്രിഡ് ഒക്കെ ഡെവലപ്പ് ചെയ്തതോടുകൂടി തന്നെ ഹൈബ്രിഡ് ഇനങ്ങൾ നമുക്ക് പ്രത്യേകം ചോദിച്ച് മേടിച്ച് നടാനായിട്ട് സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തരുന്ന വിളവും ഗുണങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും. ഞാറ്റുവേലയിൽ ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

മഴക്കാലത്ത് നന്നായിട്ട് നടാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഇനങ്ങളെ, പച്ചക്കറി ഇനങ്ങളെ പറ്റിയാണ് ഞാറ്റുവേലയിലൂടെ ഇന്ന് ആദ്യം കേൾക്കുന്നത്. വെണ്ട ഇനത്തെ പറ്റി എത്ര ഇനങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് അഞ്ചിനങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന്റെ നടിയിലേക്ക് വരാം. മെയ് മാസം പകുതിയാകുമ്പോൾ വിത്തിടാവുന്നതാണ് നമ്മൾ. വാരങ്ങളിലോ ഗ്രോ ബാഗുകളിലോ ഒക്കെ വെണ്ട നമുക്ക് നടാം. വാരങ്ങളിൽ നടുമ്പോൾ ചെടികൾ തമ്മിൽ 45 സെന്റിമീറ്ററും വരികൾ തമ്മിൽ ഒരു 60 സെന്റിമീറ്ററും ഒക്കെ ഇടയകലം പാലിക്കുന്നത് നല്ലതാണ്. നടുന്നതിന് 12 മണിക്കൂർ മുമ്പ് നമ്മുടെ വെണ്ട വിത്തുകൾ വെള്ളത്തിൽ കുതിർത്തിടുന്നതും ഏറെ ഗുണം ചെയ്യും. ഇങ്ങനെ കുതിർക്കുമ്പോൾ 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ എന്ന തോതിൽ എടുത്താൽ ഈ വാട്ടരോഗത്തെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. വിത്ത് നടുന്നതിന് മുന്നേ മുന്നൊരുക്കങ്ങൾ വേണം എന്നുള്ളതാണ്. ചെടികൾ മുളച്ചു വരുന്നത് വരെ ചെറിയ തോതിൽ നന ആവശ്യമാണ് കേട്ടോ. ജൂൺ ആകുമ്പോഴേക്കും മഴ ലഭിക്കുന്നതോടെ ചെടികളെ നന്നായിട്ട് തഴച്ചു വളരാൻ തുടങ്ങും. നട്ടൊരു 40-45 ദിവസത്തിനുള്ളിൽ വെണ്ട പൂവിടുകയും തുടർന്ന് തുടർച്ചയായിട്ട് 3 മാസത്തോളം കായ്ഫലം തരികയും ചെയ്യും. ചാണകം, കപ്പലണ്ടി പിണ്ണാക്ക്, എല്ലുപൊടി തുടങ്ങിയ ജൈവ വളങ്ങള് വെണ്ടയ്ക്ക് നമുക്ക് നൽകാവുന്നതാണ്. ജൈവ വളങ്ങൾ മാത്രം നൽകിയാലും നമ്മുടെ വെണ്ട നന്നായിട്ട് തഴച്ചു വളരും. പ്രത്യേകിച്ച് ഈ മഴയുള്ള കാലാവസ്ഥ കൂടിയാണെന്നുണ്ടെങ്കിൽ പിണ്ണാക്കുകൾ പുളിപ്പിച്ച് നൽകുന്നതാണ് ഏറ്റവും ഉത്തമം. ഒരു ചെടിക്ക് 1/2 കിലോ എങ്കിലും ജൈവ വളം അടിവളമായിട്ട് നൽകേണ്ടതുണ്ട്. കൂടാതെ നട്ട് 2 ആഴ്ചയിൽ 1 തവണ എന്ന തോതിൽ വളപ്രയോഗവും നൽകാവുന്നത് തന്നെയാണ്. മെയ് ജൂൺ മാസത്തിലെ വെണ്ട കൃഷിയാണ് ഏറ്റവും മികച്ച വിളവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. വെണ്ട വേനൽക്കാലത്തും നടാമെങ്കിലും രോഗ കീടാക്രമണങ്ങൾ കൂടുതലായതിനാൽ വിളവ് പൊതുവെ ഒരല്പം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മഴക്കാലം ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ മുളക് കൃഷിയെ പറ്റിയാണ് പറയുന്നത്. കേൾക്കാം നമുക്ക് അതിനെപ്പറ്റി. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കോപം.
1: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കുട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
2: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
3: ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

മഴക്കാലത്ത് കൃഷി ചെയ്യാൻ സാധിക്കുന്ന പച്ചക്കറികളിൽ രണ്ടാമത്തേത് മുളക്. അതിനെപ്പറ്റിയാണ് ഇനി ഞാറ്റുവേലയിലൂടെ നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ വീടുകളിൽ ഒഴിവാക്കാനാവാത്ത പച്ചക്കറി വിളയാണ് മുളക് എന്ന് പറയുന്നത്. പച്ചമുളകായാലും അത് ഉണക്കിയായാലും ഒരു ദിവസം മുളക് ഉപയോഗിക്കുന്നുണ്ട്. സുഗന്ധവ്യഞ്ജനമായും ഒക്കെ കരുതി പോരുന്ന വിളയാണല്ലോ മുളക്. മുളകിൽ അടങ്ങിയിരിക്കുന്ന ക്യാപ്സിസിൻ എന്ന ഘടകമാണ് മുളകിന് എരിവ് രസം നൽകുന്നത്. മുളക് ഏതു സമയത്തും കൃഷി ചെയ്യാമെങ്കിലും മഴക്കാലം തീർത്തും അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണ്. വെള്ളം കെട്ടി നിൽക്കാത്ത കൃഷിയിടങ്ങളിലാണെങ്കിലും മഴക്കാലത്ത് മികച്ച ഒരു വിളവ് നൽകുന്നുണ്ട് മുളക്. വിളവ് തരാനുള്ള കാരണം നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെ എണ്ണത്തിൽ കുറവായിരിക്കും എന്നുള്ളതാണ്. അതായത് മുളക് കൃഷിയെ നശിപ്പിക്കുന്ന പ്രാണികൾ ഈ മഴക്കാലത്ത് കാണില്ല, അതുകൊണ്ട് അവ നന്നായിട്ട് വളരും. ഇനി ഏതൊക്കെയാണ് ഇനങ്ങൾ എന്ന് നോക്കാം കേട്ടോ. ഉജ്ജ്വല ഒന്നാമത്തെ ഏറ്റവും മികച്ച ഇനമാണ്. നല്ല എരിവാണ് ഇതിന്റെ ആദ്യത്തെ പ്രത്യേകത. ബാക്ടീരിയ വാട്ടത്തിനെതിരെ മികച്ച പ്രതിരോധ ശക്തിയും ഉജ്ജ്വല എന്ന് പറഞ്ഞിട്ടുള്ള ഇനത്തിനുണ്ട്. അതുപോലെ തന്നെ കൂട്ടമായിട്ട് മുകളിലേക്ക് നിൽക്കുന്നു, അടുത്തടുത്ത് കൃഷി ചെയ്യാനും ഇത് സാധിക്കും. രണ്ടാമത്തെ ഇനം അനുഗ്രഹയാണ്. വാട്ടത്തിനെതിരെ പ്രതിരോധ ശേഷി നല്ല രീതിയിലുണ്ട്. ഒറ്റയ്ക്ക് തൂങ്ങിക്കിടക്കുന്ന ഒരു ഇനമാണിത്. എരിവ് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഇടത്തരം തോട്ടങ്ങളുണ്ടല്ലോ നമ്മുടെ വീട്ടിലേക്ക്, അടുക്കള തോട്ടങ്ങൾ, ഇത്തരത്തിലുള്ള തോട്ടങ്ങൾക്ക് മികച്ച ഇനം തന്നെയാണ്. വെള്ളയാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനമുണ്ട്. എരിവ് കുറഞ്ഞ നീണ്ട കായകളാണ്. ഒരു ക്രീം നിറമായിരിക്കും കേട്ടോ ഇതിനെ കാണാനായിട്ട്. ജ്വാലാമുഖി, ജ്വാല സഖി എന്നിങ്ങനെ രണ്ടിനങ്ങളുണ്ട്. എരിവ് തീരെ കുറവുള്ള ഇനമാണിത്. കട്ടിയുള്ള സ്കിൻ ആയിരിക്കും ഇതിനുണ്ടാവുന്ന. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു വരുന്ന ഇനങ്ങളാണ് ഈ ജ്വാലാമുഖിയും ജ്വാല സഖിയും. അടുത്തത് സിയറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനമുണ്ട്. അത്യുൽപാദന ശേഷിയുള്ള ഒരു മുളകിനമാണ്. നീളമുള്ള കായകളും നല്ല തിളങ്ങുന്ന ഗ്ലോ ഉള്ള പച്ച നിറമാണ് ഇതിനുള്ളത്. ഈ ഇനം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഇവയ്ക്ക് പുറമെയാണ് കാന്താരി മുളകും വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ഇനമാണെന്ന് നമുക്കറിയാമല്ലോ. അല്പം തണലുള്ള ഭാഗത്ത് കാന്താരി മുളക് കൃഷി ചെയ്യാം. മറ്റുള്ള ഇനങ്ങൾക്ക് നല്ല സൂര്യപ്രകാശം വേണം. മുകളിലേക്ക് നിൽക്കുന്ന നീളം കുറഞ്ഞ കായകൾ, തീവ്രമായ എരിവ്, നീണ്ട വിളവുകാലം എന്നിവയെ വീട്ടിലെ പച്ചക്കറി തോട്ടത്തിന് വളരെ പ്രിയപ്പെട്ടതാക്കുന്നുണ്ട്. ഇനി നടീൽ രീതിയെ പറ്റി കേൾക്കണ്ടേ. വിത്തുകൾ പാകി മുളപ്പിച്ച തൈകളാണ് നടീൽ വസ്തു എന്ന് പറയുന്നത്. തൈകൾ ഉണ്ടാക്കുന്നതിനായിട്ട് വിത്തുകള് മെയ് പകുതിയോടെ താവരണകളിലോ മറ്റോ ഇട്ട് മുളപ്പിച്ചെടുക്കാം. 20-25 ദിവസം പ്രായമായ തൈകൾ നമുക്ക് മാറ്റി നടാം. ചെടികൾ തമ്മിൽ 45 സെന്റിമീറ്ററും വാരങ്ങൾ തമ്മിൽ 60 സെന്റിമീറ്ററും ഇടയകലം നൽകുന്നത് നന്നായിരിക്കും. തൈകൾ നട്ട് 50-ാം ദിവസം വിളവെടുപ്പ് നമുക്ക് തുടങ്ങാൻ സാധിക്കും. നടുന്ന സമയത്ത് അടിവളമായിട്ട് ചെടി ഒന്നിന് 1.5 കിലോഗ്രാം ജൈവവളം കൂടി നൽകണം. പിന്നീട് 14 ദിവസത്തിനുള്ളിൽ ഒരു തവണ എന്ന തോതിൽ ജൈവവളങ്ങളോ ജീവാണുവളങ്ങളോ നൽകുന്നത് നന്നായിരിക്കും. തൈകൾ മാറ്റി നടുന്ന സമയം മുതൽ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ എന്ന തോതിൽ നൽകുന്നത് ചെടികൾക്ക് നല്ല പ്രതിരോധ ശേഷിയും നൽകും. അസോസ്പെറില്ലം മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കുറച്ച് മുളക് ചെടികളെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടായാല് ഈ പച്ചമുളക് ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങേണ്ടി വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പച്ചമുളക് അടുക്കളയിൽ ആവശ്യമുള്ള ഒരു സംഗതി തന്നെയാണ്. അപ്പൊ അത് വളരെ സിമ്പിളായിട്ട് വലിയ കെയറിംഗ് ഒന്നും കൊടുക്കാതെ നമുക്ക് വളർത്തിയെടുക്കാനും സാധിക്കും. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാറ്റുവേലയിൽ ഒരു ചെറിയ ബ്രേക്കാണ്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗോകുലബാല കോടി പ്രകാശ വിരഗ നരക ശ്രീ രക്ഷകമാല എത്തനെ മുറിനാനേങ്കിച്ചാവേ ഇത്തവണയാക്കൊള്ളായ സൂടിയ വാടല് ചൂടിയ വാക്കട വാടിയ സിന്ധകുറുമ്പത്ത പൂതകിയാക പണിത്തിടുവായ പാവൈ വിറകം പരികിടുവായ ആയർദം മായ നീവ ആയർദം മായ നീവ.

സ്ഥിരമായി പച്ചക്കറി വീട്ടിൽ ഉപയോഗിക്കുന്നവരാണല്ലോ നമ്മള്. പലപ്പോഴും പല സാഹചര്യങ്ങളിൽ നിന്നും പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. ഈ പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറികള് വിഷരഹിതമാണോ അല്ലെങ്കിൽ കീടനാശിനികളൊക്കെ അതിൽ തളിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ വൃത്തിയാക്കി നമുക്ക് എടുക്കാന്നുള്ളതിനുള്ള ചില ടിപ്സുകളാണ് ഇനി പറയുന്നത്. മാക്സിമം നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻകേസ് പല സാഹചര്യങ്ങളിലും പുറത്തുനിന്ന് വാങ്ങേണ്ട രീതി വരുമ്പോൾ നമുക്ക് ഇതൊക്കെ പ്രയോഗിക്കാൻ സാധിക്കും. അപ്പോൾ പച്ചക്കറികളെ വിഷമുക്തമാക്കുന്നതിനുള്ള ചില എളുപ്പ വഴികളാണ് ഞാറ്റുവേലയിലൂടെ ഇനി കേൾക്കുന്നത്. പച്ചമുളക്, സാമ്പാർ മുളക്, കാപ്സികം, കത്തിരി, തക്കാളി, ബീൻസ്, അമരക്ക എന്നീ പച്ചക്കറികളെല്ലാം വിനാഗിരി ലായനിയിലോ, അതായത് 20 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നമുക്ക് കഴുകിയെടുക്കാം. അല്ലെങ്കിൽ വാളൻപുളി ലായനിയിലോ 20 ഗ്രാം വാളൻപുളി 1 ലിറ്റർ വെള്ളത്തിൽ പിഴിഞ്ഞരിച്ചെടുത്തതാണ് കേട്ടോ വാളൻപുളി ലായനി എന്ന് പറയുന്നത്. പാക്കറ്റിൽ കിട്ടുന്ന ടാമറിൻ പേസ്റ്റ് ലായനിയിലോ 2 ടേബിൾ സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ 10 മിനിറ്റ് നമ്മൾ മുക്കി വെക്കുന്നത് നല്ലതാണ്. വെള്ളത്തിൽ പലവട്ടം കഴുകി വെള്ളം വാർന്നു പോകാൻ സുഷിരങ്ങളുള്ള പാത്രത്തിൽ ഒരു രാത്രി വെച്ച ശേഷം ഞെട്ടടർത്തി മാറ്റി കോട്ടൺ തുണി ഉപയോഗിച്ച് വെള്ളം തുടച്ചു കളഞ്ഞ് പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും മികച്ച ഒരു രീതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കറിവേപ്പില, പുതിനയില, ചീര എന്നിവയിലൊക്കെ മേൽപ്പറഞ്ഞ ലായനിയിൽ ഏതെങ്കിലും ഒന്നിൽ 10 മിനിറ്റ് നേരം മുക്കി വെച്ച ശേഷം വെള്ളത്തിൽ പല പ്രാവശ്യം കഴുകിയെടുത്താൽ അതിൽ എന്തെങ്കിലുമൊക്കെ കീടനാശിനികൾ തളിച്ചിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി അങ്ങ് പോകുന്നതായിരിക്കും കേട്ടോ. വെള്ളം വാർന്നു പോകാൻ സുഷിരങ്ങളുള്ള പാത്രത്തിൽ ഒരു രാത്രി വെച്ച ശേഷം ഈ പറഞ്ഞതൊക്കെ ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ഇഴയാകുന്ന കോട്ടൺ തുണിയിലോ ഒക്കെ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. കുറെ നാളൊക്കെ അവ സൂക്ഷിച്ച് വെക്കാനും സാധിക്കും. അതുപോലെ തന്നെ മുരിങ്ങ, ക്യാരറ്റ്, ബീട്രൂട്ട്, റാഡിഷ് എന്നിവ പല പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയ ശേഷം വെള്ളം വാർന്നു പോകാൻ സുഷിരങ്ങളുള്ള പാത്രത്തിൽ ഒരു രാത്രി വെച്ച ശേഷം കോട്ടൺ തുണി ഉപയോഗിച്ച് വെള്ളം തുടച്ചിട്ട് ഇഴയാകുന്ന കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഉപയോഗത്തിന് മുൻപേ ഈ പറഞ്ഞതിന്റെയൊക്കെ തൊലി നന്നായി ചുരുണ്ടിക്കളഞ്ഞ് ഒരിക്കൽ കൂടി കഴുകി പാകം ചെയ്യുന്നതാവും ഏറ്റവും നല്ലത്. പടവലം, പയർ, നെല്ലിക്ക, കോവയ്ക്ക എന്നിവ വളരെ മൃദുവായ സ്ക്രോപ്പ് പാഡ് ഉപയോഗിച്ച് സൂക്ഷിച്ച് ഉരസി കഴുകുന്നത് നല്ലതാണ്. മേൽപ്പറഞ്ഞ ലായനിയിൽ ഏതെങ്കിലും 10 മിനിറ്റ് മുക്കി വെച്ച് വെള്ളത്തിൽ പലവട്ടം കഴുകി വെള്ളം തുടച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. വെണ്ടയ്ക്ക, വഴുതന, വെള്ളരി, പാവയ്ക്ക, സലാഡ് വെള്ളരി, ചുരയ്ക്ക എന്നിവ തുണി കഴുകുന്ന ഹബ്ഷ് ഉപയോഗിച്ച് മൃദുവായി ഉരസി വെള്ളത്തിൽ പല പ്രാവശ്യം കഴുകുക. വിനാഗിരി ലായനിയിലോ അല്ലെങ്കിൽ വാളൻപുളി ലായനിയിലോ 10 മിനിറ്റ് നേരം മുക്കി വെക്കുക. കോട്ടൺ തുണി ഉപയോഗിച്ച് വെള്ളം തുടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിക്കുമ്പോൾ അതിന്റെ ഈ വെള്ളം തുടച്ചു മാറ്റുന്നത് ഏറ്റവും നല്ലതാണ്. ക്യാബേജിന്റെ ഏറ്റവും പുറമെയുള്ള 3-4 ഇതളുകൾ അടർത്തി കളഞ്ഞ ശേഷം വെള്ളത്തിൽ പലവട്ടം കഴുകിയെടുത്ത് കോട്ടൺ തുണി കൊണ്ട് തുടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കോളിഫ്ലവറിന്റെ അടിയിലെ ഇലയും തണ്ടും വേർപെടുത്തിയ ശേഷം കോളിഫ്ലവറിന്റെ ഇതളുകൾ ഓരോന്നായി മുറിച്ച് അടർത്തിയെടുക്കുക. അവ വിനാഗിരി ലായനിയിലോ ഉപ്പ് ലായനിയിലോ ഒരു 10 മിനിറ്റ് മുക്കി വെച്ച ശേഷം പലവട്ടം കഴുകുക. വെള്ളം വാർന്നു പോയ ശേഷം പ്ലാസ്റ്റിക് പാത്രത്തിൽ അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ സാധിക്കും. വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, ചേമ്പ് എന്നിവ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് തൊലി മുഴുവൻ കളഞ്ഞ ശേഷം പല പ്രാവശ്യം വെള്ളത്തിൽ കഴുകി ഉപയോഗിക്കുന്നതും നല്ലതാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ പുറത്തുനിന്ന് പച്ചക്കറി വാങ്ങുന്നതിൽ എന്തെങ്കിലുമൊക്കെ കീടനാശിനി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയതിനു ശേഷം നമുക്ക് നല്ല പച്ചക്കറി ഭക്ഷിക്കാം, ആരോഗ്യപ്രദമായിട്ട് ഇരിക്കാനും സാധിക്കും. ഞാറ്റുവേലയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ജി വി. സ്റ്റേ ട്യൂൺഡ്.

വേര് പിടിപ്പിക്കാൻ ചില വിദ്യകളുണ്ട്. ഇനി ഞാറ്റുവേലയിൽ കേൾക്കുന്നത് അതിനെപ്പറ്റിയാണ്. മഴക്കാലം നമുക്ക് നടീൽ കാലം തന്നെയാണ്. മഴക്കാലത്ത് ഏതൊക്കെ പച്ചക്കറികൾ നടണമെന്നുള്ളതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നല്ലൊരു ചെടി എവിടെ കണ്ടാലും ഒരു കമ്പ് സംഘടിപ്പിക്കുന്നത് വരെ നമ്മൾ മലയാളികൾക്ക് ഒരു മനസമാധാനം ഉണ്ടാവില്ല. അല്ലെങ്കിലും കൃഷിയെ സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത ആകർഷണീയത തന്നെയാണ്. മാതൃസസ്യത്തിന്റെ മുഴുവൻ ഗുണങ്ങളോടും കൂടിയ തൈ ഉണ്ടാകുന്നതിന് ഏറ്റവും എളുപ്പവും അല്ലെങ്കിൽ ലാഭകരവുമായിട്ടുള്ള കായിക പ്രവർത്തന രീതി കമ്പ് മുറിച്ച് നടുന്നത് തന്നെയാണ്. വളരെയധികം ചെടികൾ ഒരേ മാതൃസസ്യത്തിൽ നിന്ന് പരിമിതമായ സ്ഥലം ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ മേന്മ. ദ്രുതവും ലഘുവുമാണ് ഈ കമ്പ് വേരുപിടിപ്പിക്കലിന് പിന്നിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ. കടുത്ത വേനലാണെങ്കിൽ നടാനായിട്ട് കമ്പ് മുറിക്കാതിരിക്കുന്നതാണ് നല്ലത്. നേർത്ത കമ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അരയടി നീളത്തിലും മൂത്ത കമ്പാണെങ്കിൽ ഒരടി നീളത്തിലും തണ്ട് മുറിച്ചെടുക്കാം. നേർത്ത കമ്പിലെ പകുതിയിലധികം ഇലകളും നീക്കം ചെയ്ത ശേഷമാണ് ഇവ നടേണ്ടത്. മൂത്ത കമ്പിൽ നിന്നും മുഴുവൻ ഇലകളും നീക്കം ചെയ്യുകയും വേണം. വേരുണ്ടാകാൻ ഹോർമോൺ ചികിത്സ വളരെ ഫലവത്താണ് കേട്ടോ. തണ്ടുകളുടെ അടിവശം മൂർച്ചയുള്ള കത്തി കൊണ്ട് ചെരിച്ച് മുറിച്ചെടുക്കുന്നതാണ് ആദ്യഘട്ടം. 1 gram ഇൻഡോർ 3-ബ്യൂറിക് ആസിഡ് അഥവാ IBA 1 liter വെള്ളത്തിൽ കലക്കിയ ലായനിയിൽ മുറിച്ച തണ്ടിന്റെ 2 centimeter ചുവടുഭാഗം 45 seconds സമയം മുക്കി വെച്ച് നടുന്നതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. IBA പകരം സെറാഡിക്സും ഉപയോഗിക്കാൻ സാധിക്കും. കമ്പിന്റെ മുറിച്ച ഭാഗം നനച്ചു സെറാഡിക്സിൽ മുക്കി കൂടുതലായുള്ള പൊടി നീക്കിയതിനു ശേഷം നമുക്ക് നട്ടുകൊടുക്കാം. കരിക്കിൻ വെള്ളവും പച്ച ചാണക വെള്ളത്തിൽ കലക്കിയ തെളിയും നാടൻ വേരുത്തേജക മരുന്നുകളാണ്. വേരുത്തേജക ഹോർമോൺ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. എന്തൊക്കെയാണ് ഇതിന് വേണ്ടുന്നത് കേൾക്കാം നമുക്ക് ഞാറ്റുവേലയിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

വേരുത്തേജക ഹോർമോൺ ചെലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിക്കുന്നതാണ് ലാറ്റുവേലയിലൂടെ നമ്മൾ കേൾക്കുന്നത്. ഇതിനായിട്ട് 50 ഗ്രാം മുരിങ്ങയിലയിലും ഇളം തണ്ടും 200 മില്ലി വെള്ളത്തിൽ തലേ ദിവസം കുതിർക്കണം. പിഴിഞ്ഞെടുത്തോ അരച്ചെടുത്തോ തയ്യാറാക്കുന്ന മുരിങ്ങച്ചാറിൽ കമ്പിന്റെ അഗ്രം 20 മിനിറ്റ് നേരം മുക്കി വെച്ച് നടുന്നത് പെട്ടെന്ന് വേരിറങ്ങാൻ സഹായിക്കും. 25 ഗ്രാം സ്യൂഡോമോണസ് 75 മില്ലി വെള്ളത്തിൽ കലക്കിയ ലായനിയിൽ 1.5 മണിക്കൂർ നേരം കമ്പ് മുക്കി വെച്ച് നടുന്നത് വേരുൽപാദനം വീണ്ടും കുറച്ചുകൂടി സുഗമമാക്കും. വേരുറയ്ക്കുന്നത് വരെ പരിപാലിച്ചില്ലെങ്കിൽ കമ്പിൽ നിന്ന് വെള്ളം വാർന്ന് ഉണങ്ങാനുള്ള സാധ്യതയും ഏറെയാണ്. മണ്ണും മണലും ചാണകപ്പൊടിയും ഒരേ അനുപാതത്തിൽ കലർത്തി പോട്ടിംഗ് മിശ്രിതം നമുക്ക് തയ്യാറാക്കാം. ചകിരിച്ചോറും കമ്പോസ്റ്റും വെർമിക്കുലേറ്റും വേരുകുമിളെന്ന് വിളിക്കുന്ന മൈക്കോഡെർമയും പോട്ടിംഗ് മിശ്രിതത്തിൽ ചേർക്കുന്നത് ഏറെ നല്ലതാണ്. മണ്ണിൽ നനവുണ്ടായാൽ മാത്രം പോരാ, ചുറ്റുപാടും ആർദ്രത കൂടിയുണ്ടെങ്കിലേ നമ്മുടെ ഈ ചെടിയുടെ വേര് വേഗം പിടിക്കുകയുള്ളൂ. അരിച്ചിറങ്ങുന്ന വെയിലാണ് വേര് പിടിക്കാൻ ഏറ്റവും നല്ലത്. നേർത്ത പാളിയായി ലഭിക്കുന്ന വെള്ളം വേര് പിടിക്കലിന്റെ സാധ്യതയേറ്റും. 18 സെന്റിമീറ്റർ ഉയരവും 12 സെന്റിമീറ്റർ വീതിയുമുള്ള പോളിത്തീൻ സഞ്ചികളാണ് സാധാരണഗതിയിൽ തിരഞ്ഞെടുക്കേണ്ടത്. കവറിന്റെ താഴത്തെ പകുതിയിൽ 15 മുതൽ 20 വരെ സുഷിരങ്ങൾ ഇടാനും ശ്രദ്ധിക്കണം. തണ്ടിന്റെ ഒരു മുട്ട് പോട്ടിംഗ് മിശ്രിതത്തിനടിയിലുണ്ടെന്ന് ഉറപ്പുവരുത്താം. പുതിയ ഇലകൾ ഇങ്ങനെ വിരിഞ്ഞു വരുന്നത് വേരിറങ്ങുന്നതിന്റെ ലക്ഷണമാണ്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഈ വേര് പിടിപ്പിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഒരു കമ്പ് കൊണ്ട് മുറിച്ച് കുഴിച്ചു വെച്ചാൽ ഉടനെ ഒന്നും വേര് പിടിക്കില്ല. ഈ ടിപ്സുകൾ കൂടെ ചെയ്യുകയാണെങ്കിൽ, ഈ വിദ്യകൾ കൂടെ നമ്മൾ പരീക്ഷിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ചെടിയുടെ വേര് പിടിക്കുന്നതായിട്ട് കാണാം.

0: You are listening to Ashraya FM 90 Nadinuppam Natarkuppam.
1: Nammude Demos Furniture il Mass Vishu class offer. Adhe ini vendathathu koduthu vendathu vaangam. April 1 mudal June 30 vare mega exchange velayana Demos ningalkkayi orukkirikkunnathu. Santoshavartha Demos Furniture pol Tiruvallayilum. Demos Furniture Pulaman Kottarakara.
0: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

നമുക്കൊരു ഓൺലൈൻ ജൈവ പച്ചക്കറി ഫാം സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാ മേഖലയിലും ഓൺലൈനോട്ട് മാറുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ കാർഷിക മേഖലയിലും ഇത് കൊണ്ടുവരേണ്ടതുണ്ടല്ലോ. ഇന്റർനെറ്റും കൃഷിസ്ഥലവും പ്രയോജനപ്പെടുത്തി സാമൂഹിക കാർഷിക വിപ്ലവത്തിന് പദ്ധതി തയ്യാറാക്കിയത് കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന സിനോവം ഇൻഫോടെക് എന്ന കമ്പനിയുടെ 5 യുവാക്കളാണ്. മ്യൂച്വൽ ഫാം എന്ന പേരിൽ ഇവർ തയ്യാറാക്കിയ വെബ് ആപ്ലിക്കേഷൻ ആശയത്തിന് അമേരിക്കയിൽ നടക്കുന്ന സോഫ്റ്റ്വെയർ വിദഗ്ധരുടെ സമ്മേളനത്തിലേക്ക് ക്ഷണം ലഭിച്ചിരിക്കുകയാണ്. ഇടനിലക്കാരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് ഓൺലൈനായി സ്ഥലം വാങ്ങി ജൈവ പച്ചക്കറികൾ കൃഷി ചെയ്യാൻ അവസരമൊരുക്കുക എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആശയമെന്ന് ചുരുക്കി പറയാം. ജൈവ പച്ചക്കറി കൃഷിയിൽ താല്പര്യമുള്ള കർഷകരെയും ഉപഭോക്താക്കളെയും കൂട്ടിയിണക്കുന്ന ഇന്റർനെറ്റ് അധിഷ്ഠിതമായ ഏതാനും ആപ്ലിക്കേഷനുകളാണ് മ്യൂച്വൽ ഫാം എന്ന പേരിൽ ഒരുങ്ങുന്നത്. താല്പര്യമുള്ളവർക്ക് കൃഷിയിറക്കാം, ജൈവ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി വാങ്ങാം എന്നിങ്ങനെ പോകുന്നു സേവനങ്ങളൊക്കെ തന്നെയും. ഓൺലൈൻ ഇടത്തിന് പുറമെ പച്ചക്കറികൾ വാങ്ങാൻ കഴിയുന്ന സ്റ്റോറും ഇതിന്റെ ഭാഗമായിട്ട് വരും കേട്ടോ. അപ്പൊ പറഞ്ഞ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ഓൺലൈനായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു ജൈവ പച്ചക്കറി ഫാം. അടിസ്ഥാന ചെലവുകളേറെ ഉണ്ട് ഈ ഒരു കാര്യത്തിന്. ആദ്യം മറികടക്കേണ്ട കടമ്പയും അത് തന്നെയാണ്. സിനോവ എന്ന സ്ഥാപനത്തിന്റെ സഹസ്ഥാപകൻ മഹേഷാണ് ഇത്തരത്തിൽ പറയുന്നത്. ജൈവ പച്ചക്കറികളുടെ വിപണി സത്യത്തിൽ വളരെ വലുതാണ്. നിലവിൽ ജൈവ പച്ചക്കറികൾ ഇടനിലക്കാരിലൂടെ കടന്നു വരുന്നത് കൊണ്ടും ലഭ്യത കുറവായതുകൊണ്ടും നല്ല വില കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇത് കുറയ്ക്കാൻ മ്യൂച്വൽ ഫാമിംഗിന് കഴിയും. സാമൂഹികമായ ഒരു കാർഷിക രീതി എന്ന നിലയ്ക്കാണ് മ്യൂച്വൽ ഫാം പ്രവർത്തനമാക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ ഒരു മ്യൂച്വൽ ഫാമിന്റെ അവസാന മിനുക്ക് മണികളിലാണ് അവരൊക്കെ. മട്ടുപ്പാവിലേക്ക് കൃഷി പടർന്നു തുടങ്ങിയ നമ്മുടെ നാട്ടിൽ മറ്റൊരു കാർഷിക വിപ്ലവത്തിന് ഈ സാഹോദര്യ കൃഷി രീതിക്ക് കഴിയുമെന്ന് തന്നെയാണ് ഇവരുടെ വിശ്വാസം. തീർച്ചയായിട്ടും കാർഷിക മേഖലയിലും ഒരുപാട് അപ്ഡേഷൻസ് വരേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അത് വിജയിക്കുന്നതാണെന്നുണ്ടെങ്കിൽ, കർഷകനെ സംബന്ധിച്ച് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ ജോലി സമയവും ജോലി ഭാരവും ഒക്കെ കുറയ്ക്കുന്നതാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അതിനെ ഇരു കൈ നീട്ടി സ്വീകരിക്കും, അക്സെപ്റ്റ് ചെയ്യും. നോക്കാം നമുക്ക്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
2: ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കുന്ന രീതിയാണ് ആറ്റുവേലയിലൂടെ ഇനി കേൾക്കുന്നത്. ഗ്രോ ബാഗ് പച്ചക്കറി കൃഷി നാട്ടിൽ വ്യാപകമായി കഴിഞ്ഞു. ടെറസിലും മുറ്റത്തും ഗ്രോ ബാഗ് നിരന്നുവെങ്കിലും പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ പലർക്കും സാധിച്ചിട്ടില്ല. വെയിലും നനയും ഒത്തുവന്നിട്ടും ഈ ഗ്രോ ബാഗ് കൃഷി പരാജയപ്പെടാനുള്ള പ്രധാന കാരണം മണ്ണ് തന്നെയാണ്. അതായത് ഗ്രോ ബാഗിൽ നിറയ്ക്കുന്ന മണ്ണിന് ഗുണമില്ലെങ്കിൽ കീടരോഗബാധയ്ക്കും ഉൽപാദന കുറവിനും വരെ കാരണമാകും. അപ്പോ ഇത് വാങ്ങിച്ച് പെട്ടെന്ന് കൃഷി ചെയ്യാം, പെട്ടെന്ന് ഈസി ആയിട്ട് കുറെ ഉൽപ്പന്നം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. മണ്ണ് നിറയ്ക്കാനൊക്കെ ഒരുപാട് ടിപ്സുകളുണ്ട്, എളുപ്പവഴിയുണ്ട് പറയാം. മണ്ണിൽ സൂര്യതാപം ഏൽപ്പിച്ച് സസ്യരോഗങ്ങളെ നിയന്ത്രിക്കുന്നതാണ് ഇതിന്റെ ആദ്യപടി, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിനായിട്ട് കിളച്ചെടുത്ത മണ്ണ് നേർത്ത നനവിൽ നിരപ്പാക്കണം. നല്ല വെയിലുള്ള സ്ഥലമാണ് ഇതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി മണ്ണിന് മുകളിൽ പോളിത്തീൻ ഷീറ്റ് വിരിക്കുകയും വേണം. 100 മുതൽ 180 ഗേജ് കട്ടിയുള്ള പോളിത്തീൻ ഷീറ്റാണ് ഏറ്റവും ഉത്തമം. പോളിത്തീൻ ഷീറ്റ് മണ്ണിൽ നല്ലവണ്ണം ചേർന്ന് ായിട്ട് അരികുകളിൽ അല്പം മണ്ണിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഈ അവസ്ഥയിൽ മണ്ണിന്റെ ചൂട് ഒരു 50 മുതൽ 55 സെൽഷ്യസ് വരെ ആകുകയും രോഗകാരികളായ കുമിളുകൾ നശിക്കുകയും ചെയ്യും. 1.5 മാസം വരെ താപീകരിച്ച മണ്ണാണ് ഗ്രോ ബാഗ് കൃഷിക്ക് അത്യുത്തമം. മണ്ണിന് പുളിരസം ഉള്ളതിനാൽ ഒരു പിടി കുമ്മായം ഓരോ ഗ്രോ ബാഗിലും ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ്. നനച്ച മണ്ണിൽ കുമ്മായമിട്ട് ഇളക്കി ചേർത്താലേ ഗുണമേന്മയുള്ള ഒരു മണ്ണ് ലഭിക്കുകയുള്ളൂ. ഇനി ജൈവവളത്തിന്റെ ഊഴമാണ് രണ്ടാമത്തേത്. നമുക്ക് തന്നെ തയ്യാറാക്കാവുന്ന മണ്ണിര കമ്പോസ്റ്റോ അല്ലെങ്കിൽ കളവളമോ ജൈവ കമ്പോസ്റ്റോ ആട്ടിൻ കാഷ്ടമോ ചാണകപ്പൊടിയോ ഇതിനായിട്ട് ഉപയോഗിക്കാം. ഉപയോഗിക്കുന്ന ജൈവവളത്തിൽ 100 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന കണക്കിൽ ട്രൈക്കോഡെർമ ചേർക്കുന്നത് ഗ്രോ ബാഗിൽ നിറയ്ക്കുന്ന പോട്ടിംഗ് മിശ്രിതത്തിന്റെ ഗുണം കൂട്ടുകയും ചെയ്യും. അപ്പൊ ഗ്രോ ബാഗ് കൃഷി ചെയ്തിട്ട് അതിൽ പരാജയം നേരിട്ട ആൾക്കാരുണ്ടെങ്കിൽ അതിനുള്ള റീസൺ ഇത് തന്നെയാണ്. കൃത്യമായിട്ട് അതിൽ മണ്ണ് നിറയ്ക്കുന്നത് കറക്റ്റ് ആകാത്തത് കൊണ്ടാണ്. അപ്പോൾ എല്ലാ കൃഷിയും പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ പോലും അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് വിജയിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കേട്ടുകൊണ്ടിരിക്കുന്ന ലൗഡ് സ്പീക്കറാണ് കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun
1: and exciting prizes.
2: നിങ്ങളുടെ ഈവനിംഗ് ടീ ടൈം കളറാക്കാ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ എഫ് എം 90. Super fun hub for your super cool evenings.
3: ആശ്രയ പ്രീമിയർ ലീഗ്.

ജൈവകൃഷിക്ക് ശരിക്കും ചാണകം മുതൽ പാൽ വരെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും, അതും വളമായിട്ട്. എങ്ങനെയെന്നല്ലേ? എന്നാൽ ഇത്തരത്തിൽ ചാണകം മുതൽ പാൽ വരെ വളമാക്കി ജൈവകൃഷിയിൽ വിജയം കൊയ്യുന്ന ഒരു സൊസൈറ്റി ഒരു ജില്ലയിൽ ആകമാനം വിപുലീകരിക്കുകയാണ്. അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിലെ മേരികുളം ആസ്ഥാനമായിട്ടുള്ള കിസാൻ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് വേറിട്ട ഒരു കൃഷി രീതിയുമായിട്ട് ഇപ്പൊ ഇങ്ങനെ സജീവമാകുന്നത്. കൃഷി വകുപ്പുമായി ചേർന്ന് ജൈവ പച്ചക്കറി ഉൽപാദന രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ സൊസൈറ്റി. ജീവാമൃതം, പഞ്ചഗവ്യം എന്നീ വളങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണ് സൊസൈറ്റി മുന്നോട്ട് വയ്ക്കുന്നത്. പശുവിന്റെ പാൽ, നെയ്, ചാണക മൂത്രം, തൈര് തുടങ്ങിയ നിശ്ചിത അളവിൽ സംയോജിപ്പിച്ചാണ് ഈ രണ്ട് വളങ്ങളും തയ്യാറാക്കുന്നത്. എല്ലാത്തരം കൃഷികൾക്കും ഉപയോഗിക്കാമെങ്കിലും വാഴ, കുരുമുളക്, പച്ചക്കറികൾ തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് ഈ മാതൃക ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. സൊസൈറ്റിയുടെ കീഴിലുള്ള 30 പേരാണ് കേട്ടോ ഈ വളം ഉപയോഗിച്ചിപ്പോ നിലവിൽ കൃഷി ചെയ്യുന്നത്. മറ്റു വളങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട വിളവ് ലഭിക്കുന്നുണ്ടെന്നും രാസവളങ്ങൾ അടങ്ങാത്ത ഉൽപ്പന്നം ലഭിക്കുമെന്നതുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട നേട്ടം. അതിൽ രണ്ടാമത് പറഞ്ഞു തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. രാസവളങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ നല്ല വിളവ് ലഭിക്കുമെങ്കിൽ അത് തന്നെയല്ലേ ശരീരത്തിനും നല്ലത്. ജൈവ കൃഷിയിടത്തിലേക്ക് പുതുതലമുറയെ കൈപിടിച്ചു നടത്താൻ കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ മഴമറ പോലുള്ള പദ്ധതികൾ നടപ്പാക്കാൻ നടപടി ആരംഭിച്ചു കഴിഞ്ഞു. ഒരു സെന്റിൽ മഴമറ ആരംഭിക്കാൻ 29,000 രൂപയോളമാണ് ചെലവാകുന്നത്. ഇതിന്റെ 50% തുക കൃഷിവകുപ്പിൽ നിന്ന് സബ്സിഡിയായിട്ട് കർഷകർക്ക് ലഭിക്കും. 1 ലിറ്റർ ജീവാമൃതത്തിന് 40 രൂപയും പഞ്ചഗവ്യത്തിന് 70 രൂപയുമാണ് വില. 1 ലിറ്റർ വളം 65 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വളപ്രയോഗ രീതി കർഷകർക്ക് വിശദമാക്കി നൽകുകയും ചെയ്യും. ഈ രീതി ജൈവ കൃഷി ചെയ്യുന്ന കർഷകരുടെ ഉൽപ്പന്നം മെച്ചപ്പെട്ട വിലയിലേക്ക് വിൽക്കാനും സൊസൈറ്റി ക്രമീകരണവും. ഇതിന് മുന്നോടിയായിട്ട് 10 കേന്ദ്രങ്ങളിൽ ചില്ലറ വിൽപ്പന കേന്ദ്രം തുറക്കാനും അനുമതിയൊക്കെ നൽകിയിട്ടുണ്ട്. നിലവിൽ ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം രാസവിള പ്രയോഗത്തിലൂടെ വിളഞ്ഞ വിളകൾക്കൊപ്പമാണ് പല കർഷകരും വിറ്റഴിക്കുന്നത്. ഇതിനാൽ മെച്ചപ്പെട്ട വില ലഭിക്കാതെ വരുന്നുണ്ട്. ഈ സാഹചര്യത്തിന് തടയിടാനും സൊസൈറ്റിയുടെ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾക്ക് സഹായിക്കും. ഇപ്പോ കൃഷി ചെയ്യാനുള്ള മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മളെ കൂടെ നിൽക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് പദ്ധതികളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് കൃഷിയിലേക്ക് ഇറങ്ങാം. ഈ ഒരു മെസ്സേജ് കൂടി ഞാൻ ഷെയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ ലൗഡ് സ്പീക്കർ വൈൻഡ് പി ആണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

നമസ്കാരം, വെരി ഗുഡ് ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ആസ്ട്രേയ പ്രീമിയർ ലീഗ് ഓൺ ആസ്ട്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. APL-ഉമായിട്ട് ഇതായി ഒരു മനോഹരമായ വൈകുന്നേരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല, RJ അനൂഷയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റുഡിയോകളിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞത് ആ 1 മിനിറ്റിലേക്ക് ഇങ്ങനെ കടന്നിരിക്കുകയാണ്. ഇനി എന്തായാലും അടുത്തതായിട്ട് അടിച്ചുപൊളിച്ച് ഗെയിം കളിക്കാനായിട്ടും ഗെയിം കളിപ്പിക്കാനായിട്ടും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. 4 മണി മുതൽ 6 മണി വരെ എന്ന് സമയമെന്ന് പറയുന്നത് ആ ഒരു ബോറടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സമയമാണ്. ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ 2 ഗുണം എന്നും പറയുന്നത് പോലെ തന്നെ ആ ഒരു ബോറടി അങ്ങ് മാറി കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ഭാഗ്യവതിയെ കാത്തിരിക്കുന്നത് കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റാണ് എന്നുള്ളൊരു കാര്യം കൂടി അങ്ങ് എടുത്ത് പറയുകയാണ്, ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രത്യേകമായിട്ടും ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന വേറൊരു കാര്യമുണ്ട്. കാരണം കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ആ ഒരു ആദിക്ക് വിരാമം ഇട്ടിരിക്കുകയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 റിസൾട്ട് എന്തായാലും വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആ ഒരു ഓവറോൾ വിജയശതമാനം നോക്കുകയാണെങ്കിൽ 77.97% വന്നിരിക്കുന്നത്. എന്തായാലും വിജയിച്ച് നല്ല മാർക്ക് നേടിയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും ഒരു ഓൾ ദ ബെസ്റ്റ് അറിയിക്കുകയാണ്, ആശംസകൾ അറിയിക്കുകയാണ്. ഇനി മാർക്ക് കുറഞ്ഞവരാരും വിഷമിക്കുകയൊന്നും വേണ്ട, റിവാലുവേഷൻ ഉണ്ട്. പിന്നെ അടുത്ത എക്സാമൊക്കെ എഴുതാനായിട്ടുള്ള റീ എക്സാം എഴുതാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഓർത്ത് ടെൻഷൻ ഒന്നും അടിക്കേണ്ട. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് കൂടി അറിയിക്കുകയാണ്, ആശംസകളും അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഗെയിമിലേക്ക് കടക്കാനായിട്ട് പോവാണ്. ഗെയിം എന്താണ് എന്നുള്ളത് വഴിയെ പറഞ്ഞുതരാം. അതിന് മുൻപായിട്ട് 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കേണ്ട സമയമാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. ക്യാമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം. SSLC-യും പ്ലസ് ടുവും കഴിഞ്ഞു, ഇനി അടുത്തത് എന്തെന്ന് ചിന്തിക്കുന്നവരാണോ, താ കേട്ടോളൂ.
1: SSLC കഴിഞ്ഞവർക്ക് 3 വർഷം കൊണ്ടും പ്ലസ് ടു കഴിഞ്ഞവർക്ക് 2 വർഷം കൊണ്ടും പ്രൊഫഷണൽ ഡിപ്ലോമ, പഠന കാലയളവിനുള്ളിൽ സ്റ്റൈപ്പൻഡോട് കൂടിയ 6 മാസത്തെ ഇന്റേൺഷിപ്പും 100% പ്ലേസ്മെന്റും.
0: ഈ കരിയർ സാധ്യതകൾ നേരിട്ടറിയാൻ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് എഴുകോൺ ഒരുക്കുന്ന ടെക് ഫ്യൂഷൻ 2026 പ്രീ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം. May 29-30 തീയതികളിൽ നടക്കുന്ന വർക്ക്ഷോപ്പിൽ ഡ്രോൺ, IoT വിസ്മയങ്ങൾ അടുത്തറിയാം, സർട്ടിഫിക്കറ്റും നേടാം.
1: രജിസ്ട്രേഷൻ ഫ്രീ. ഉടൻ ലോഗിൻ ചെയ്യൂ www.gpcezhukon.org.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞതാ 15 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്ന് എന്ത് ഗെയിമായിരിക്കും നമ്മൾ കളിക്കാനായിട്ട് പോവുക എന്നെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരിക്കും. ചിലർക്കൊക്കെ ആകാംക്ഷ കുറവായിരിക്കും, കാരണം ഗെയിം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആകാംക്ഷയുടെ ആവശ്യമില്ലല്ലോ. അപ്പൊ എന്തായാലും ഇന്ന് ഗെയിം എന്താണെന്ന് പറഞ്ഞു തരാം. നമ്മൾ ഇന്ന് അറിവ് സമ്പാദിക്കാനായിട്ട് പോവുകയാണ്. അറിവ് സമ്പാദിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി കാണും ഇന്ന് നമ്മൾ ജി കെ ക്വസ്റ്റ്യൻ ആണ് എടുത്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമല്ലേ. അപ്പൊ ജി കെ എടുക്കുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അറിവ് പുതുക്കാനും അറിയാത്ത കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി എടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിം കളിക്കാനായിട്ട് പേഴ്സണലി ഇഷ്ടമാണെന്നൊക്കെ പറയാൻ നമുക്ക് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ കളിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് ശ്രദ്ധിച്ച് മനസ്സിലാക്കി അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കൊട്ടാരക്കര നമ്മുടെ ശിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റാണ് നിങ്ങളിവിടെ കാത്തു കാത്തിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ ഫ്രൈഡേയ്സിലുമാണ് നമ്മൾ ആ ഒരു വിന്നറിനെ ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ മാത്രം അയച്ചാൽ മാത്രമേ ആ ഒരു ലക്കി ഡ്രോയിൽ നിങ്ങളുടെ പേര് കൂടി ഇൻക്ലൂഡ് ആകുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി എടുത്ത് പറയുകയാണ്. അപ്പോൾ എന്തായാലും ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയിലെ ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയിലെ ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ ആ നഗരം വേഗം തന്നെ കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. അറിയിക്കേണ്ട നമ്പർ ഇതാണ്, 0474-2919090. 0474-2919090 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് നിങ്ങളുടെ ആൻസറൊക്കെ അറിയിക്കേണ്ടത്. വിളിച്ചിട്ട് കണക്റ്റ് ആയില്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
3: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, അങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് ആശ്രയ പ്രീമിയർ ലീഗാണ്. വിത്ത് മീ ആർ ജെ അനുഷ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 27 മിനിറ്റിലേക്ക് ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇത് ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യമായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു, സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയിലെ ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു അവർ ചോദ്യം. അപ്പൊ നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് ദീപു ചേട്ടനാണ് ഫ്രം കലയപുരം. ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ന്യൂയോർക്ക് എന്നാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കവിതയാണ്, ന്യൂയോർക്ക് എന്ന് പറഞ്ഞിട്ടാണ് കവിതയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ. മീനാക്ഷി, ദേവിക, ദക്ഷ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ന്യൂയോർക്ക് എന്ന് തന്നെയാണ്. മിനി സെബാസ്റ്റിൻ, അർച്ചന എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും ന്യൂയോർക്ക് സിറ്റി എന്ന് തന്നെയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഭാഗ്യലക്ഷ്മിയാണ്, ന്യൂയോർക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഭാഗ്യലക്ഷ്മിയും നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഫൈനലി മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹാരി ജോൺ ആണ്. ഹാരിയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ന്യൂയോർക്ക് എന്ന് തന്നെയാണ്. അപ്പോൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയിലെ ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ന്യൂയോർക്കാണ്. ന്യൂയോർക്ക് ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളും. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് രാജ്യത്താണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് രാജ്യത്താണ്. അപ്പോൾ എന്തായാലും ആ രാജ്യം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ഒക്കെ നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0424291909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിസയുമിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9985873115. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വിമല ഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമല ഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് രാജ്യത്താണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. ആശ്രയ പ്രീമിയർ ലീഗാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, വിത്ത് മീ ആർ ജെ അനുഷ 4:41 ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4:41 ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു ചോദ്യത്തിന് ആൻസർ അറിയിക്കാനായിട്ട് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ,
2: ഹലോ,
1: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നേ?
2: ഞാൻ
1: സച്ചിൻ. സച്ചിൻ എവിടുന്നാ വിളിക്കുന്നേ? കുന്നത്തൂര് നിന്ന്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഓക്കെ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 7th class. 7th class ഹരിത വിപ്ലവത്തെ പറ്റിയൊക്കെ കാര്യമായിട്ട് പഠിച്ചു കാണുമല്ലോ അല്ലേ? ഇനി 7th. ആ, എന്നാലും 6th class പഠിച്ചു കാണത്തില്ലേ? ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ആൻസർ ഇങ് പറഞ്ഞേ.
2: മെക്സിക്കോ.
1: മെക്സിക്കോ ഉറപ്പാണോ? മാറ്റി പറയണെങ്കിൽ മാറ്റി പറയാം കേട്ടോ. മാറ്റണമെന്നൊന്നും ആഗ്രഹമില്ല. മെക്സിക്കോ തന്നെയാണ്, അതിൽ തന്നെ അങ്ങ് ഉറച്ചു നിൽക്കുകയാണ് അല്ലേ?
2: അപ്പൊ
1: എന്തായാലും സച്ചിനെ പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഹാപ്പി ആയോ? ഹാപ്പി ആയി. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ എന്തായാലും സച്ചിൻ വിളിച്ചിട്ട് ആ കറക്റ്റ് ആൻസർ അറിയിച്ചിരിക്കുകയാണ് കേട്ടോ. 1950s അതുപോലെ തന്നെ 60s ഒക്കെ ആയിട്ട് ലോകമെമ്പാടും കാർഷിക ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിക്കാനായിട്ട് കാരണമായ ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് ഈ ഒരു ഹരിത വിപ്ലവം എന്ന് പറയുന്നത്, ഗ്രീൻ റവല്യൂഷൻ. അപ്പോൾ അതിന് തുടക്കം കുറിച്ച രാജ്യമെന്ന് പറയുന്നത് മെക്സിക്കോയാണ്. നമുക്ക് വാട്സപ്പിലും കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് അയച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, കവിത, വിഷ്ണു, ഷെമി, മീനാക്ഷി, സാജൻ, മാത്യു, ആശ, ദേവിക, ദക്ഷ, ദീപുചേട്ടൻ, ആൻഡ് ഫൈനലി സാവിത്രി ഫ്രം കൊട്ടാരക്കര. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് മെക്സിക്കോ എന്ന് തന്നെയാണ്. മെക്സിക്കോയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, തേക്കടി വന്യജീവി സങ്കേതം സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തേക്കടി വന്യജീവി സങ്കേതം സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? അപ്പോൾ ആ രാജാവിൻ്റെ പേര് കണ്ടുപിടിച്ച് വേഗം തന്നെ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ, 9526-49090 എന്ന നമ്പറിലേക്ക്.

0: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 to June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Standinu Sameepam, Pulaman, Kottarakara.
3: Kottarakarayile Carmel Residential Schoolil Play School muthal Plus 1 variyulla classukalilekku admission aarambichirikkunnu.
2: Paathya vishayangalkoppam paathyathra vishayangalkkum tulli pradhanyam nalkunna Carmel Schoolil Robotics Virtual Reality Classroom koodathe jillayile ettavum valiya indoor basketball court kuttikalkkayi orukkiyirikkunnu.
3: Carmel School Kadalavila Kottarakara. Contact 9400628550.
4: Ashraya FM 90, Nadinoppam, Nattarkoppam.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റിൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.

വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ്. ആശ്രയ എഫ് എം 90.9 നാട്ടാർക്കൊപ്പം വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പോൾ ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമൊക്കെ കളിച്ച് നമ്മളങ്ങനെ 1 മണിക്കൂർ കടന്നുപോയിരിക്കുകയാണ്. 5 മണി കഴിഞ്ഞ് 2 മിനിറ്റിലേക്ക് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം ഇങ്ങനെ എത്തിച്ചേർന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി 6 മണി വരെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ബോറടിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് എങ്കിൽ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. കാരണം നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് കൂടി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റോട് കൂടി തന്നെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. കാരണം ഈ ഫ്രൈഡേയിൽ ചിലപ്പോൾ ആ ഒരു ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ മാറാവുന്നതാണ്, മാറാം. അപ്പോൾ എന്തായാലും കറക്റ്റായിട്ടുള്ള ആൻസർ കൂടി അയക്കണം കേട്ടോ, എന്നാൽ മാത്രമേ നമുക്ക് ഗെയിമിൽ ആ ഒരു ഗിഫ്റ്റ് ലഭിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും നേരത്തെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു, തേക്കടി വന്യജീവി സങ്കേതം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ് എന്നതായിരുന്നു ആ ഒരു ചോദ്യം. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മീനാക്ഷിയാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് വിഷ്ണു ഷമി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ എന്ന് തന്നെയാണ്. സാജൻ മാത്യു മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേവചേടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ എന്ന് തന്നെയാണ്. റോബിൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. മേരിക്കുട്ടി, അർച്ചന, ഗംഗദത്ത്, ദക്ഷ, ദേവിക എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ രാജാവ് എന്ന് തന്നെയാണ്. അപ്പം തേക്കടി വന്യജീവി സങ്കേതം സ്ഥാപിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ് എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്, ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. ചോദ്യം ഇതാണ്, കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. കേരളത്തിൽ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ഒരു പട്ടണം ഏതാണ്, നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു പട്ടണം കൂടിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ഈ വേനൽക്കാലത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ എന്തായാലും വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0424291909090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490909090 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
3: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
4: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

டக்கெட்டதும் டக்கெட்டதும் டக்கெட்டதும்.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണെന്ന് ക്വസ്റ്റ്യൻ ആയിരുന്നു ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആശ്രയ പ്രീമിയർ ലീഗാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ആൻസർ അറിയിക്കാനായിട്ട് ഇതാ ഒരു കോളർ വെയിറ്റിംഗിലാണ്. നോക്കാം ആരാണെന്ന്. ഹലോ,
2: ഹലോ,
1: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നേ?
2: നമസ്കാരം, ഗുഡ് ഈവനിങ് അനുഷ. ഇന്ന് കോട്ടമ്പളിയിൽ നിന്ന് മോഹൻ ബി വർക്കി ചേട്ടനാ വിളിക്കുന്നത്.
1: എന്തൊക്കെയുണ്ട് മോഹനൻ ചേട്ടാ വിശേഷങ്ങൾ അവിടെ? കേൾക്കാമോ?
2: കേൾക്കാം.
1: ഓക്കെ, ആ റേഡിയോയുടെ ഓളിയോ ഒന്ന് ചെറുതായിട്ട് ഉറച്ചു വെക്കാവോ?
2: ഓക്കെ
1: ഓക്കെ ഓക്കെ. അപ്പൊ കോട്ടമുകളിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
2: കോട്ടമുകളിൽ ഇപ്പം മഴയൊന്നുമില്ല, പൊഴിഞ്ഞിരിക്കുക. ഞായറാഴ്ച ഉഗ്രം പെയ്തായിരുന്നു.
1: ഞായറാഴ്ച ഉഗ്രം പെയ്ത്ത് പെയ്തിട്ട് പിന്നെ ഇതുവരെ വന്നിട്ടില്ല വഴിക്ക്?
2: ആ, ഇതുവരെ വലിയ പെയ്ത്ത് പെയ്തില്ല, ഇങ്ങനെ പൊഴിയുന്നുണ്ട്.
1: ഓക്കെ ഓക്കെ. നല്ല രീതിക്ക് മഴ പെയ്യുന്നതിനോടോ പെയ്യുന്നതിനോടാണോ താല്പര്യം?
2: നല്ല രീതിയിൽ പെയ്തു കഴിഞ്ഞാലും കുഴപ്പമില്ല, പെയ്തില്ലെങ്കിലും കുഴപ്പമില്ല.
1: പെയ്തില്ലെങ്കിലും കുഴപ്പമാണ്, നല്ല രീതിയിൽ പെയ്താലും കുഴപ്പമാണ്.
2: പിന്നെ കണക്കുകളിലൊക്കെ വെള്ളം വേണ്ടായോ?
1: അതെ, ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നിക്കണോ അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു, കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണ് എന്നതായിരുന്നു ചോദ്യം. ആൻസർ ഇങ് പോരട്ടെ. ഉറപ്പല്ലേ? എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് മൂന്നാർ?
2: ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം അവിടെ നമ്മുടെ അമ്മാച്ചനും ഒക്കെ ജോലിയായിരുന്നു, മൂന്നാർ എസ്റ്റേറ്റില് എഞ്ചിനീയർ.
1: അപ്പൊ കൊറേ പ്രാവശ്യം പോയിട്ടുണ്ട്.
2: ഞാൻ മൂന്നാലഞ്ച് പ്രാവശ്യം പോയിട്ടുണ്ട്, ഇപ്പഴല്ല,
1: ഇപ്പഴല്ല,
2: 10-30 വർഷത്തിന് മുമ്പ്.
1: ഓക്കെ, ഇഷ്ടപ്പെട്ടോ വന്നിട്ട്? ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ
2: ജീവിതമല്ലായിരുന്നു അവിടെ ഒക്കെ പോയി ജീവിക്കാൻ.
1: ആണല്ലേ? ഓക്കെ, ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ്, കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ചേട്ടൻ ഏതായിരിക്കും പറയാ?
2: ഞാൻ മൂന്നാർ എന്നേ പറയുള്ളൂ.
1: മൂന്നാർ എന്നേ പറയുള്ളൂ. അത്ര അടിപൊളിയാണ് കണ്ടതിൽ വെച്ചിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും മൂന്നാർ ഡയറക്റ്റ് കണ്ടിട്ടുള്ള നമ്മുടെ മോഹനൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഹലോ,
2: ഹലോ,
1: പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഹാപ്പി ആയോ?
2: ഓക്കെ
1: ഓക്കെ. അപ്പൊ എന്തായാലും ചേട്ടൻ വിളിച്ചിട്ട് ആ കറക്റ്റ് ആൻസർ അറിയിച്ചിട്ട് പോയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് കൂടി നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് വിഷ്ണു, ഷമി എന്നിവർ ചേർന്നിട്ടാണ്. മൂന്നാർ എന്ന് തന്നെയാണ് ആൻസർ ചെയ്തിരിക്കുന്നത്. മേരിക്കുട്ടി, അർച്ചന, മീനാക്ഷി, അനീഷ് ഫ്രം കൊല്ലംപടി, റോബിൻ, ദീപുചേടൻ, സാവിത്രി, സാജൻ മാത്യു, ദേവിക, ആൻഡ് ഫൈനലി ദക്ഷ. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് മൂന്നാർ എന്ന് തന്നെയാണ്. കേരളത്തിൻ്റെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം മൂന്നാർ ഈസ് ദ റൈറ്റ് ആൻസർ. കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, മ്യൂറൽ പഗോഡ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മ്യൂറൽ പഗോഡ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? കേരളത്തിൽ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ എന്തായാലും ആ ക്ഷേത്രം ഏതാന്ന് വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0424291900 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ, 9526490909 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എസ്എസ്എൽസിയും പ്ലസ് ടുവും കഴിഞ്ഞു, ഇനി അടുത്തത് എന്തെന്ന് ചിന്തിക്കുന്നവരാണ് താ കേട്ടോളൂ.
2: എസ്എസ്എൽസി കഴിഞ്ഞവർക്ക് 3 വർഷം കൊണ്ടും പ്ലസ് ടു കഴിഞ്ഞവർക്ക് 2 വർഷം കൊണ്ടും പ്രൊഫഷണൽ ഡിപ്ലോമ, പഠന കാലയളവിനുള്ളിൽ സ്റ്റൈപ്പൻഡോട് കൂടിയ 6 മാസത്തെ ഇന്റേൺഷിപ്പും 100% പ്ലേസ്മെന്റും.
1: ഈ കരിയർ സാധ്യതകൾ നേരിട്ടറിയാൻ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് എഴുകോൺ ഒരുക്കുന്ന ടെക് ഫ്യൂഷൻ 2026 പ്രീ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം. May 29-30 നടക്കുന്ന വർക്ക്ഷോപ്പിൽ ഡ്രോൺ IoT വിസ്മയങ്ങൾ അടുത്തറിയാം, സർട്ടിഫിക്കറ്റും നേടാം.
2: രജിസ്ട്രേഷൻ ഫ്രീ. ഉടൻ ലോഗിൻ ചെയ്യൂ www.gpc.org.
3: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
1: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
5: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വെൽക്കം ബാക്ക് ടു ആസ്ത്രേയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. മ്യൂറൽ പഗോഡ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആ ഒരു ക്ഷേത്രം ഏതാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു നമ്മൾ ബ്രേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടാണ് അർച്ചന മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. മീനാക്ഷി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് തന്നെയാണ്. ആൻഡ് മേരിക്കുട്ടി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ശ്രീ മുനിക്കൽ ഗുഹാലയ ക്ഷേത്രം എന്നാണ്. ദേവിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ആൻഡ് അനീഷ് ഫ്രം കൊല്ലമ്പടിയിൽ നിന്ന് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നാണ്. ആൻഡ് സാജൻ മാധ്യ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ശ്രീ മുരയ്ക്കൽ ഗുഹാക്ഷേത്രം ഫ്രം തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആൻസർ വന്നിരിക്കുന്നത്. ദക്ഷ ദേവിക എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് തന്നെയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ചിന്നുവാണ്. ചിന്നു മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് തന്നെയാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അനശ്വരയാണ്. അനശ്വര മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് തന്നെയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് മ്യൂറൽ പഗോഡ എന്നാൽ ആക്ച്വലി ശിവചിത്രങ്ങളുടെ ഗോപുരം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പേരിൽ അറിയപ്പെടുന്ന ആ ഒരു കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ് എന്ന ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് വേറൊരു ക്ഷേത്രവുമല്ല, നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്തിലെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമാണ് കേട്ടോ. ഈ ഒരു പേര് വരാനുള്ള കാരണം വേറൊന്നുമല്ല, കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം ഇവിടെയാണുള്ളത്. അതുമാത്രമല്ല തനത് ശൈലിയിലുള്ള ഒരുപാട് ചിത്രങ്ങൾ, അനന്തമായിട്ടുള്ള പുരാണ ചിത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചുവർ ചിത്രങ്ങളുടെ ഗോപുരം എന്നുള്ള ഒരു പേര് ഈ ഒരു ക്ഷേത്രത്തിന് ലഭിച്ചത് തന്നെ. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് കൺട്രോൾ ചെയ്യുന്ന ഗ്രന്ഥി ഏതാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുന്ന ഗ്രന്ഥി ഏതാണ്? അപ്പോൾ വേഗം തന്നെ ആൻസർ കണ്ടുപിടിച്ച് അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ് 0474-2919090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-4909090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, മുളമൺ, കൊട്ടാരക്കര.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാന്നേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ്, നെല്ലിക്കുന്നം. അൽജോ സൂപ്പർ മാർക്കറ്റ്, പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: mirrors. Hold not candles but mirrors.
1: You are listening to Ashraya FM 90. Naadinoppam naattarkoppam.
2: Pere Pardons Gold and Diamonds. Manufacturers and Wholesalers. Nedumangad, Neyyattankara, Kottarakkara, Karunagappally.
3: Vishal Opticals. Mithamaya nirakkil kannadakalude vipulamaya shekaram. Lotus Road Private Bus Stand-ന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ಪ್ರೀಮಿಯರ್ಲಿ.
1: ಒನ್ಸ್ ಅಗೇನ್ ವೆಲ್ಕಮ್ ಬ್ಯಾಕ್ ಟು ಆಸ್ಪ್ರೇಯ ಪ್ರೀಮಿಯರ್ ಲೀಗ್ ವಿತ್ ಮೀ ಆರ್ ಜೆ ಅನೂಷ. അപ്പോൾ ഇന്ന് നമ്മൾ ജി കെ ക്വസ്റ്റിൻ ആൻസർ ഗെയിം ഇങ്ങനെ കളിച്ച് കളിച്ച് അറിവുകളൊക്കെ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഇന്നത്തെ ലാസ്റ്റ് ചോദ്യമായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുന്ന ഗ്രന്ഥി ഏതാണ് എന്നതായിരുന്നു ആ ഒരു ചോദ്യം. അപ്പോൾ അതെന്തായാലും നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സഹദേവൻ ചേട്ടനാണ്. കരൾ എന്ന് പറഞ്ഞിട്ടാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. റോബിൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പാൻക്രിയാസ്. വിഷ്ണു ഷമി സാജൻ മാത്യു എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് പാൻക്രിയാസ് എന്നാണ്. ദേവിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് പാൻക്രിയാസ്. അനീഷ് ഫ്രം കൊല്ലംപടിയിൽ നിന്ന് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ആഗ്നേയ ഗ്രന്ഥി എന്നാണ്. മീനാക്ഷി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പാൻക്രിയാസ്. ദക്ഷ എന്നി വേണുഗോപാൽ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് പാൻക്രിയാസ് എന്ന് തന്നെയാണ്. ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടിയും അർച്ചനയുമാണ്. പാൻക്രിയാസ് എന്നാണ് രണ്ടുപേരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ. അപ്പം നമ്മുടെ രക്തത്തിലെ ആ ഒരു ഗ്ലൂക്കോസിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുന്ന ഗ്രന്ഥി ഏതാണ് എന്ന ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് പാൻക്രിയാസ് ആണ് കേട്ടോ. എന്നാലും പാൻക്രിയാസ് എന്ന് ആൻസർ ചെയ്ത എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്നാലും 2 മണിക്കൂർ നേരമായിട്ട് ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തേക്ക് എന്തായാലും ആസ്ട്രേയ പ്രീമിയർ ലീഗ് വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ ആരും എവിടെയും പോകരുത്, കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആസ്ട്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: ഒപ്പം.
1: എനിക്ക് കൊറേ ഫേവറേറ്റ് സിനിമകളുണ്ട്. നീ നമ്മുടെ ആശ്രയ എഫ്എം 90 എന്ന് വെച്ചേ, ഞാൻ അതൊക്കെ ഒന്ന് കേക്കട്ടെ.
2: സിനിമ കേൾക്കാനാ? അത് കൊള്ളാലോ.
3: യെസ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ, അവയുടെ ഓർമ്മകൾ, അതിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? ക്ലബ് ബോർഡ് ഓൺ ആശ്രയ എഫ്എം 90. മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 6 PM to 7 PM. സ്റ്റേ ട്യൂൺഡ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 ഓ ക്ലോക്ക്.

0: പുറമേക്ക് ലോജിക്കില്ലെന്ന് തോന്നിപ്പിക്കുന്ന കുറെ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് നമ്മൾ എത്തിനോക്കിയ ഒരു സിനിമയാണ് ഇന്നത്തെ ക്ലാബ് ബോഡി. പറഞ്ഞു വരുന്നത് പൂർണ്ണമായും ഒരു അൽത്താഫ് സലീം ചിത്രം എന്ന് കണ്ണും പൂട്ടി വിളിക്കാവുന്ന ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയെ കുറിച്ചാണ്. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് ആർ ജെ ഏൽക്കുട്ടി.
1: എബി, ഞാൻ വീണ്ടും ആ സ്വപ്നം കണ്ടു, ആ കിണ്ണങ്കാച്ച സ്വപ്നം. വെളുത്ത് തൊടുത്ത് നല്ല അലുവാ കഷ്ണം പോലൊരു കുതിര. ഇറ്റ് വാസ് സോ ഡ്രീമി.
0: ചില കളികളിൽ ചാണക്യന്മാരുണ്ടാകും, തന്ത്രങ്ങൾ മെനയുന്നവർ. പക്ഷെ ആ കളിയുടെ നിയമങ്ങൾ പാടെ മാറ്റിമറിക്കാൻ ഒരൊറ്റ ഭ്രാന്തൻ കുതിര മതി. അവൻ ഓടാൻ തുടങ്ങിയാൽ പിന്നെ തടയാൻ ആർക്കും കഴിയില്ല. ചാടാൻ തുടങ്ങിയാൽ ഏതതിരും അവൻ കടന്നിരിക്കും. ഞാനീ പറഞ്ഞതും ഈ സിനിമയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ തന്നെയാണ് ഓടും കുതിര ചാടും കുതിര എന്ന സിനിമ.
2: കുതിരടാരും പറഞ്ഞായിരുന്നു എന്റെ അടുത്ത്.
3: എന്ത് കുതിര കിട്ടിയില്ലേ അനുരാജ്? എടാ മണ്ടാ, സംസാരിച്ച് വെറുപ്പിക്കാതെ ഡീലിൽ നോക്കിയാടാ.
2: ഓക്കേ,
4: അവക്ക് ചെറിയ വട്ടല്ല മുഴുവട്ട്.
0: എബിയുടെയും നിധിയുടെയും റൊമാൻറ്റിക് വെഡിംഗ് ഒരുക്കങ്ങളിലാണ് സിനിമയുടെ കാഴ്ചകൾ തുടങ്ങുന്നത്. ട്രെയിലറുകളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതമായ ആ സ്വപ്നം അലുവാ കഷ്ണം പോലൊരു കുതിര. ആ കുതിരയുടെ ചുവട് പിടിച്ച് സ്വപ്നവും ഫ്ലാഷ് ബാക്കും റിയാലിറ്റിയും മാറി മറിഞ്ഞു വരുന്നൊരു കഥ പറച്ചിലിലൂടെ എബിയുടെയും നിധിയുടെയും ജീവിതം പ്രേക്ഷകർക്ക് മുൻപിൽ തുറന്നു കാട്ടുകയാണ് സംവിധായകൻ.
3: വ്യത്യസ്തമായ
0: ഒരു റൊമാന്റിക് ഡാർക്ക് കോമഡി ഗണത്തിൽപ്പെടുന്ന ഈ ഒരു ചിത്രം സാധാരണ പ്രേക്ഷകരെയും നിരൂപകരെയും ഒരുപോലെ ഭിന്നാഭിപ്രായങ്ങളിലേക്ക് നയിച്ച ഒരു പരീക്ഷണ ചിത്രമാണ്. ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ മാനസികമായി തളർന്നുപോയ അല്ലെങ്കിൽ ഒരിടത്ത് തന്നെ സ്റ്റക്കായി പോയ ഒരു കൂട്ടം മനുഷ്യരുടെ കഥയാണ് ഈ ഒരു ചിത്രം പറയുന്നത്. എബി എന്ന പ്രധാന കഥാപാത്രവും നിധി എന്ന പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയവും അതിലെ സങ്കീർണതകളും സ്വപ്നസമാനമായ സാഹചര്യങ്ങളിലൂടെയും നർമ്മത്തിലൂടെയും ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നു.
3: സ്വപ്നത്തിലൊന്നും വിശ്വാസം ഉണ്ടായിട്ടല്ല, പക്ഷെ നിധി ഇങ്ങനെ കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്ത് പറഞ്ഞപ്പോ ചെറിയൊരു വിശ്വാസം പോലെ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലേ?
1: നോക്കാം, ചിലപ്പോ രസമായിരിക്കും.
3: പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേന്നാണെങ്കിലും പറഞ്ഞാ മതി, ഞാൻ ഉറങ്ങാതെ വെയിറ്റ് ചെയ്തോളാം.
1: എബിക്കും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേ ദിവസം ഒരു ടോസ് ഇട്ട് നോക്കിട്ട് പറഞ്ഞാ മതി, ഞാനും ഉറങ്ങാണ്ട് വെയിറ്റ് ചെയ്തിരുന്നോളാം.
0: അടിമുടി പൊട്ടിച്ചിരിയും ചിരിയെ സാധൂകരിക്കുന്ന ലോജിക്കുകളും മാത്രമുള്ളൊരു ചിത്രം, അതാണ് ഓടും കുതിര ചാടും കുതിര. സ്വപ്നത്തിനും യാഥാർത്ഥ്യത്തിനും ഇടയിൽ പെട്ടുപോകുന്ന ജീവിതങ്ങളെ കുറിച്ചാണ് ചിത്രം പറയുന്നത്. പ്രണയത്തിന്റെ പല ഭേദങ്ങൾ ചിത്രം കാണിക്കുന്നു. മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളും സംഘർഷങ്ങളും ഹാസ്യത്തിന്റെ മാത്രം മേമ്പുടിയിൽ അവതരിപ്പിക്കുമ്പോൾ പൊട്ടിച്ചിരികളാണ് ഈ ഒരു ചിത്രം സമ്മാനിക്കുന്നത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: കുതിരയെ പോലെ വല്ലാത്തൊരു വേഗത്തിലാണ് ഈ ഒരു സിനിമയുടെ കഥ പറച്ചിൽ. റൊമാൻസും ഫാന്റസിയും അഡ്വഞ്ചറും ഇമോഷനും എല്ലാം നിറയുന്ന കംപ്ലീറ്റ് ഔട്ട് ഓഫ് ദി ബോക്സ് ഫൺ റൈഡ്. എന്നാൽ അത് അത്ര സിമ്പിൾ റൈഡ് അല്ല കേട്ടോ. പല കഥാപാത്രങ്ങളിലൂടെ കയറി ഇറങ്ങി പോകുന്ന ഓടും കുതിര ചാടും കുതിര എന്ന ഈ സിനിമയുടെ ബേസ് ഒന്നേ ഉള്ളൂ, അത് റൊമാൻസ് ആണ്. എ ബി മാത്യു എന്ന കഥാപാത്രമായാണ് ഫഹദ് ഫാസിൽ ഈ ചിത്രത്തിൽ എത്തിയിരിക്കുന്നത്. എ ബിയുടെ അച്ഛനായി ലാലു സിബി എന്ന സഹോദരന്റെ വേഷത്തിൽ വിനയ് ഫോർട്ടും എത്തിയിട്ടുണ്ട്. അവിചാരിതമായ സാഹചര്യത്തിൽ എബിയുമായി പ്രണയത്തിലാവുന്ന നിധി എന്ന കഥാപാത്രത്തെയാണ് കല്യാണി പ്രിയദർശൻ ഈ ഒരു സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്.
1: ഇപ്പോ

0: Genuine wood. Genuine peace. Woodpecker. AB Matthew.
1: Nidhi.
0: Hello.
2: കല്യാണ ദിവസത്തെ സംബന്ധിച്ച നിധിയുടെ സ്വപ്നം എബിയുടെ ജീവിതത്തില് വലിയ ദുരന്തമായി മാറുന്നു. ഇതിനിടയിൽ എബി സഞ്ചരിക്കുന്ന ദൂരങ്ങളും കണ്ടുമുട്ടുന്ന മനുഷ്യരുമാണ് ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
3: ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര.
4: ചെരിപ്പ്, ചെരിപ്പ് ചോദ്യത്തിന്റെ ഉത്തരം.
3: അതെ, ചെരിപ്പ് ഊരിയടിക്കേണ്ട കേസ് തന്നെയാ. ആരുടെ മണ്ടൻ ഐഡി ആയിരുന്നു ഈ കുതിരപ്പുറത്ത് വലിഞ്ഞു കയറി പണ്ടാരം അടക്കണം എന്നുള്ളത്?
5: ഇവനാണ് ഒരു രണ്ടംഘട്ട കുതിരേനെ കൊണ്ടുവന്ന് ഈ അനാവശ്യ ചെലവ് മുഴുവൻ ഉണ്ടാക്കിയത്.
6: അയ്യടാ, ഇനി അത് എന്റെ തലയിലേക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റാണ് അറേഞ്ച് ചെയ്തത്. അല്ലയോ കഷ്ണം പോലെ ഒരു കുതിര, അതാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. വേറെ ഒന്നും എനിക്ക് അറിയാൻ പാടില്ല. സംശയം ഉണ്ടെങ്കിൽ എബിച്ചനോട് ചോദിച്ചു നോക്ക്.
3: ആ അതെ, ഇനി ആ കോമേ കിടക്കുന്ന ആളോട് ഞാൻ പോയി ചോദിക്കാം. അലുവയും കുതിരയും കുന്തവും കുറച്ചൊക്കെ അറേഞ്ച് ചെയ്തത് ആരാണെന്ന്. സോറി, ഞാൻ ഇങ്ങനെയൊന്നും അല്ല പറയാൻ ഉദ്ദേശിച്ചത്. പെട്ടെന്ന് എന്റെ കയ്യിൽ നിന്ന് പോയതാ. മെഡിക്കൽ സയൻസിന് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാനും എന്റെ ടീമും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കയ്യിന്നുട്ടിട്ടുണ്ട്.
2: ഗൗരവമുള്ള ഒരു വിഷയം കട്ട ഡാർക്ക് ആകാതെ പറഞ്ഞു പോകുന്നതിൽ ഉസ്താദാണ് അൽതാഫ് സലീം എന്ന സംവിധായകൻ. ഞണ്ടുകളുടെ നാട്ടിലൊരിടവേള എന്ന ചിത്രത്തിൽ കണ്ട അതേ പാറ്റേൺ തന്നെയാണ് ഈ ചിത്രത്തിലും ആവർത്തിച്ചിരിക്കുന്നത്. വളരെ ലൗഡാണ് ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങൾ. എന്നാൽ ഓരോ കഥാപാത്രങ്ങൾക്കും അത്രയും ലെയറുകളും ഈ ചിത്രത്തിൽ നൽകിയിട്ടുണ്ട്. അടിമുടി പൊട്ടിച്ചിരിയിൽ അവസാനിക്കുന്ന ആദ്യ പകുതിയും ചിരി ഉണർത്തുന്ന സംഭവങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമാണ് രണ്ടാം പകുതിയിൽ പറയുന്നത്.
5: നീ ഫിസിയോയിൽ ഫോക്കസ് ചെയ്യ്, എന്നിട്ട് പൂർവാധികൻ ശക്തിയോടുകൂടി തിരിയവ. എന്നിട്ട് എന്നെ വിളിക്ക്, ഞാൻ വരും നിന്റെ കൂടെ അവളോട് പകരം ചോദിക്കാൻ.
7: തൽക്കാലം നിന്റെ വിധിയായിട്ട് എഴുതിയാ മതി.

0: ചൊല്ലി. അപ്പൊ ശരിക്കും പറ്റിച്ചതല്ലേ അമ്മേ.
1: ഈ സിനിമയുടെ ട്രെയിലറില് ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. യഥാർത്ഥത്തിൽ അതിലും കൂടുതൽ പ്രധാന കഥാപാത്രങ്ങൾ ഈ ഒരു സിനിമയിൽ വന്നു പോകുന്നുണ്ട്. അവർക്കെല്ലാം കൃത്യമായ പ്ലേസ്മെന്റ് സംവിധായകൻ ഈ ഒരു സിനിമയിൽ നൽകിയിട്ടുണ്ട് കേട്ടോ. ചുരുക്കത്തില് ഈ സിനിമയിലെ ഒന്നും ആരും വെറുതെയല്ല. പക്ഷെ ഫഹദ് കല്യാണി കോംബോ പ്രതീക്ഷിച്ച് ഈ ഒരു ചിത്രം കാണുന്നവർക്ക് അല്പം നിരാശയാകും കേട്ടോ. കാരണം സിനിമ ഈ രണ്ട് കഥാപാത്രങ്ങളെ മാത്രമല്ല കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കല്യാണി പ്രിയദർശൻ ഫാന്റസി കാമുകി എന്ന സ്ഥിരം ഫോർമാറ്റ് പിടിക്കുമ്പോൾ ഫഹദിന്റെ ലൈനില് ഒരല്പം ട്വിസ്റ്റ് ഉണ്ട്. അല്പം കോംപ്ലക്സ് ആണ് ഫഹദിന്റെ എബി. അതാണ് ഈ കഥാപാത്രം നൽകുന്ന കിക്കു.
2: പക്ഷെ എന്റെ സ്വപ്നം പാളിയോ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് നിധി പോയിക്കോ.
3: എന്ത് സ്വപ്നം?
2: ഞാൻ കോമയിൽ കിടന്ന് ഇത്രയും കാലം ഒരൊറ്റ സ്വപ്നം മാത്രമാണ് കണ്ടത്. ഞാനും എന്റെ സുഹൃത്ത് ജിബിൻ കുര്യാക്കോസും ആഫ്രിക്കയിൽ ഒരു സഫാരിക്ക് പോയി. കാടിന്റെ ഒത്ത നടുക്ക് വെച്ച് എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി. ഒരു 115 വർഷം പഴക്കമുള്ള മരത്തിന്റെ ചുവട്ടിൽ നിന്നും തൃപ്തനായി മൂത്രമൊഴിച്ച് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ജിബിൻ കുര്യാക്കോസും ഇല്ല, ജീപ്പും ഇല്ല, പകരം ഒരു കടുവേ കടുവ കുഞ്ഞു അന്താളിച്ച് പകച്ച് പണ്ടാരടങ്ങിയ നിമിഷം ഒരു കൈ കിട്ടിയ കാട്ടുവള്ളി പിടിച്ചു ഞാൻ എങ്ങനെയൊക്കെയോ മരത്തിന്റെ മുകളിലേക്ക് ചേക്കേറി. നന്നേ തളർന്നിരുന്ന ഞാൻ എപ്പോഴോ മയങ്ങിപ്പോയി.
1: കഥാപാത്രങ്ങളെ നിർണയിക്കുന്നതിൽ എന്നതുപോലെ കഥയ്ക്കും അതിന്റെ ഒഴുക്കിനും സ്വപ്നങ്ങളുടെ സ്പർശമുണ്ട്. അയാഥാർത്ഥ്യമായ സംഭവങ്ങൾ യഥാർത്ഥ ലോകത്ത് സംഭവിക്കുകയും യഥാർത്ഥ പ്രശ്നങ്ങളെ സൃഷ്ടിക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്നതാണ് ചിത്രത്തിൽ പറയുന്നത്. എബിയുടെയും നിധിയുടെയും ജീവിതത്തെ സങ്കീർണമാക്കുന്നത് അവരുടെ സ്വപ്നങ്ങളാണ്. എന്നാൽ അവർക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തെ പ്രശ്നത്തിലാക്കുന്നത് യാഥാർത്ഥ്യങ്ങളാണ്. വിനയ് ഫോർട്ടിന്റെ സിബിയും രേവതി പിള്ള അവതരിപ്പിച്ച രേവതി എന്ന കഥാപാത്രവും ഇതിന്റെ ഉദാഹരണങ്ങളാണ്. പൂർണ്ണമായിട്ടും ഒരു സംവിധായകന്റെ സിനിമ തന്നെയാണ് ഓടും കുതിര ചാടും കുതിര.

0: ഒപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ എഫ് 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചുനീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും നയതന്ത്ര ശ്രമങ്ങൾക്കുമുള്ള പിന്തുണ ആവർത്തിച്ച് ക്വാഡ് രാജ്യങ്ങൾ. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയും ആഗോള വാണിജ്യ കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയണമെന്നും വിദേശകാര്യമന്ത്രിമാർ വ്യക്തമാക്കി. ഇൻഡോ പസഫിക് മേഖലയിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിന് നൂതനാശയങ്ങളുടെയും പുത്തൻ സാങ്കേതിക വിദ്യകളുടെയും സാധ്യതകൾ ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. പിഎംശ്രീ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിലുള്ള ചില പ്രശ്നങ്ങൾ, അത് പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും അറിയിച്ചിട്ടുണ്ട്. അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. നാഷണൽ ഹൈവേയിൽ 25% തുക ലാൻഡ് അക്വിസിഷന് വേണ്ടി 5,580 കോടി രൂപ കേരളമാണ് നൽകിയത്. അത് NHAI ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കടമെടുപ്പിന്റെ പരിധിയിൽ നിന്നും ആ തുക ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വൈറ്റ് പേപ്പർ ഇറക്കിയതിനു ശേഷം അതിന്റെ വിശദാംശങ്ങൾ കൂടി ഗവൺമെന്റിനെ ധരിപ്പിക്കും. അപ്പോൾ പരമാവധി സംസ്ഥാനത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും.
1: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. 86.89% വിജയം നേടി പെൺകുട്ടികൾ ബഹുദൂരം മുന്നിലാണ്. പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിച്ച 60 വിദ്യാർത്ഥികളിൽ 50 പേരും പെൺകുട്ടികളാണ്. 30,561 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. 84.64% ഇടുക്കി ജില്ല ഏറ്റവും ഉയർന്ന വിജയശതമാനം രേഖപ്പെടുത്തി. 76 സ്കൂളുകൾ 100% വിജയം കൈവരിച്ചു. സേ പരീക്ഷ അടുത്ത മാസം 29 മുതൽ ജൂലൈ 3 വരെ നടക്കുമെന്ന് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. സ്പെഷ്യൽ സ്കൂളിൽ 85.67% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% വിജയം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ്. മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി ശനിയാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കും. അഴിമതി തുടച്ചുനീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പദ്ധതിയുടെ കീഴിൽ അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് വിജിലൻസിനെ നേരിട്ടറിയിക്കാം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപയുടെ സമ്മാനവും മന്ത്രി പ്രഖ്യാപിച്ചു. സൈബർ കുറ്റകൃത്യങ്ങളും പദ്ധതിയുടെ പരിധിയിൽ വരുമെന്ന് മന്ത്രി വ്യക്തമാക്കി.
3: ഒരു പുതിയ പ്രോജക്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ്. കേരളത്തിലെ അഴിമതി നിരോധനം പൂർണ്ണമായും നടപ്പാക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് പ്രോജക്ട് സീറോ. കേരളത്തെ പരിപൂർണമായും അഴിമതി വിമുക്തമാക്കുക, അഴിമതി കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ല, ഘട്ടംഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെ പൂർണ്ണമായും അഴിമതിയില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പ്രോജക്ട് സീറോ എന്ന പദ്ധതി നടപ്പാക്കുന്നത്.
1: സംസ്ഥാനത്തെ പാലങ്ങളുടെയും ജംഗ്ഷനുകളുടെയും സൌന്ദര്യവൽക്കരണത്തിനായി പുതിയ സ്പോൺസർഷിപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ. സ്പോൺസർ ചെയ്യുന്നവർക്ക് പരസ്യം നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി മാർഗരേഖ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് ഉന്നത ഉദ്യോഗസ്ഥർ, ചീഫ് എഞ്ചിനീയർമാർ, സ്ഥാപന മേധാവിമാർ എന്നിവരുമായി ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ വ്യാഴാഴ്ച സ്പ്രിംഗ് ടേം പാസിംഗ് ഔട്ട് പരേഡ് നടക്കും. ചടങ്ങിൽ ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. സീഷെൽസ്, ടാൻസാനിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്തു. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി തീർത്ഥാടകർ ഒത്തുകൂടി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാമത് ചരമവാർഷിക ദിനം നാളെ. നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയിൽ നാളെ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. സംസ്ഥാനത്ത് കാലവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി June 1 കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. കൊല്ലത്ത് ആഴക്കടൽ എണ്ണ പര്യവേഷണം പുരോഗമിക്കുന്നു. പര്യവേഷണത്തിനായി കിണർ കുഴിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
4: കൊല്ലത്തിനും കരുനാഗപ്പള്ളിക്കും ഇടയിൽ ഉൾക്കടലിലാണ് എണ്ണ പര്യവേഷണം. പര്യവേഷണത്തിനുള്ള കിണർ അഥവാ എക്സ്പ്ലോറേറ്ററി വെല്ലിന്റെ ഡ്രില്ലിംഗാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 3.5 കിലോമീറ്റർ ആഴത്തിൽ ഡ്രില്ലിംഗ് പൂർത്തിയായി. 6 കിലോമീറ്റർ താഴ്ചയാണ് ലക്ഷ്യം. പാറയായതിനാൽ ഡ്രില്ലിംഗ് സാവധാനമാണ് പുരോഗമിക്കുന്നത്. 3800 മീറ്റർ താഴ്ചയിൽ നിന്നുള്ള സാമ്പിൾ പരിശോധനയിൽ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും സ്വഭാവവും അളവും സംബന്ധിച്ച സൂചനകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഓയിൽ ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് പര്യവേഷണം. കൊച്ചി തുറമുഖത്ത് നിന്നാണ് പര്യവേഷണത്തിനായി ജീവനക്കാരെയും സഹായ സാമഗ്രികളും എത്തിക്കുന്നത്.
1: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. 1-ാം ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചു നീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90. സ്റ്റേ ട്യൂൺഡ്.

0: ലാൽ, അനുരാജ്, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയിലുണ്ട്. ഇവർക്കെല്ലാം പുറമെ ചില സർപ്രൈസ് അതിഥി വേഷങ്ങളും ഈ ഒരു സിനിമയിൽ അൽത്താഫ് സലീം ഒരുക്കി വെച്ചിട്ടുണ്ട്
1: കേട്ടോ.
2: ബാൽക്കണിയിൽ തുണി വിളിക്കാൻ പോയപ്പോൾ ഞാൻ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടു ഡാഡി. അതൊരു മിസ്റ്ററിയാണ് ഡാഡി. ഇന്ന് രാത്രി എന്തും സംഭവിക്കാം. എല്ലാം ഞാൻ വഴി അപ്ഡേറ്റ് ചെയ്യാം. കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കും.
1: ഓ മൈ ഗോഡ്, എണ്ണ തീർന്നിരിക്കുകയായിരുന്നു. ഇപ്പൊ തന്നെ ഓർഡർ ചെയ്യാം. ഓവർ ഓവർ.
2: യെസ്, എല്ലാം കുറച്ച് ഓവറാകുന്നുണ്ട്.
0: കൗതുകമുള്ള മറ്റൊരു കാര്യം ഈ ഒരു സിനിമയിലെ ചില കഥാപാത്രങ്ങളുടെ പേരുകളാണ്. റിയൽ ലൈഫിലെ അവരുടെ പേരുകൾ തന്നെയാണ് പല കഥാപാത്രങ്ങൾക്കും അൽത്താഫ് നൽകിയിരിക്കുന്നത്. ഒപ്പം റീലുകളിലൂടെ പരിചിതമായ ഒരു പിടി കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഈ ഒരു സിനിമയിൽ ചില സർപ്രൈസ് വേഷത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഔട്ട് ഓഫ് ദി ബോക്സ് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന കഥാസന്ദർഭങ്ങളിലൂടെ തന്നെയാണ് ഈ ഒരു സിനിമ വികസിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ട്രാക്കിന്റെ പ്ലേസ്മെന്റിന് ഉചിതമായിട്ടുള്ള ഫ്രെയിമുകളാണ് ക്യാമറാമാൻ ജിൻഡോ ജോർജ് ഈ ഒരു സിനിമയിൽ ഒരുക്കിയിട്ടുള്ളത്. അവ സ്റ്റൈലിഷായി ഇടക്കിയിട്ടുണ്ട് നിതിൻ രാജ് എന്ന എഡിറ്റർ.
3: കരച്ചിൽ വരുന്നു.
4: അയ്യോ, എന്തിനാ അത്? പണ്ട് അമ്മച്ചി പറഞ്ഞത്, അമ്മച്ചി മരിച്ചു. കരയുണ്ട്, കഴിച്ചു.
3: അയ്യോ, അതല്ല, നമ്മളൊരു കാർ എന്തിനാ മേടിക്കുന്നത്?
4: കാറ് യാത്ര പോവാൻ.
3: കറക്റ്റ്. ഈ ഫാൻ എന്തിനാ? കാറ്റുകൊള്ള. കസേര എന്തിനാ? ഇരിക്കാൻ. ടേബിൾ എന്തിനാ? ഫുഡ് വെക്കാൻ. അപ്പൊ ഈ ഫുഡ് എന്തിനാ?
5: കഴിക്കാനല്ല.
4: അത് കറക്റ്റ്.
5: അങ്ങനെ ഞാൻ എന്റെ ആരോഗ്യം കളഞ്ഞിട്ട് എന്തിനു ഡയറ്റ് ചെയ്യണം? നന്നായി പണിയെടുക്കാം, നല്ല ഭക്ഷണം കഴിക്കാം, നല്ല വസ്ത്രം ധരിക്കാം, നന്നായിട്ട് ഉറങ്ങാം. ഇതാണ് എന്റെ പോളിസി. ഇനിയിപ്പൊ അത് ഇഷ്ടമല്ലാത്തവര് എന്നെ ഇഷ്ടപ്പെടണ്ട. ആര് നിർബന്ധിച്ചു? പോയി പണിയൊക്കെ.
4: ആര് നിർബന്ധിച്ചു? ആരും നിർബന്ധിച്ചോ? അല്ല, ഇവിടെ പറയാൻ
5: അത് വിടും. അത്

0: ഷാളും കുതിര എന്ന അൽത്താഫ് സലീം ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്.
1: എല്ലാം ശുഭമാണെന്ന് കരുതി ആ നിമിഷം ഒരു ഭ്രാന്തനെ പോലെ അയാൾ കയ്യിലെ ബിഗ് ഷോപ്പറുകൾ ആകാശത്തേക്ക് വലിച്ചെറിയുന്നു. പിന്നീട് അവിടെ കിടന്ന പച്ചക്കറി ഉന്തുവണ്ടിയിൽ നിന്ന് തണ്ണിമത്തൻ, അച്ചിങ്ങ, പീച്ചിങ്ങ, പടവലങ്ങ മുതലായ പച്ചക്കറികൾ നശിപ്പിക്കുന്നു. ഒടുവിൽ ഒരു ഞാലിപ്പൂവൻ പഴവും കഴിച്ച് അയാൾ ആ ഉന്തുവണ്ടിയുടെ മേളിൽ റെസ്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് രേവതി എന്നെ നോക്കിയതും ഞാൻ നൈസായിട്ട് സ്കൂട്ടായിട്ടടി.
2: എന്റെ മകനായതുകൊണ്ടാണ് ഞാൻ നിന്നെ മണ്ടാന്ന് വിളിക്കാത്തത്. അത് മൂർച്ചേറിയ ഒരായുധം പോലെ കത്തിക്കയറണം. നീ ആ വെഡിങ് കാർഡിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതിന്റെ റിസൾട്ട് അറിയുമ്പോ രേവതി സന്തോഷം.
1: ഡാഡി എന്ത് കോക്കനട്ടായി പറയുന്നത്?
2: ആ സമയത്ത് താങ്ക്സ് പറയാൻ വേണ്ടി നീ എന്നെ വിളിക്കരുത്. എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. എന്നെ ബന്ധപ്പെടാനും ശ്രമിക്കരുത്. ചിലപ്പോ ഞാൻ ഒടുവിലായിരിക്കും.
0: ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ സ്റ്റക്കായി പോയ ഒരു കൂട്ടം മനുഷ്യരുടെ കഥയാണ് ഓടും കുതിര, ചാടും കുതിര. ഒന്നാകെ പൊട്ടിച്ചിരിപ്പിക്കുന്ന കോമഡി നമ്പറുകളല്ല ഈ ഒരു സിനിമയിലുള്ളത്. അപ്രതീക്ഷിത കൗണ്ടറുകളിലൂടെ വികസിക്കുന്ന നർമ്മവുമല്ല. അൽത്താഫ് സലീമിന്റെ മുൻ ചിത്രത്തില് പരീക്ഷിച്ച ഹ്യൂമറിന്റെ മറ്റൊരു എക്സ്റ്റെൻഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സിനിമയെ പറയാട്ടോ. ആ ഒരു മീച്ചത് കിട്ടിയാല് സിനിമയിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ നമുക്ക് വൈകാരികമായിട്ട് കണക്ട് ആവുകയും ചെയ്യും. അല്ലെങ്കിൽ സ്വപ്നത്തിലെ ലോജിക്ക് തിരഞ്ഞു പോകുന്നത് പോലെയുള്ള തലപെരുക്കലാവും ഈ ഒരു സിനിമ കണ്ടാല് നമുക്ക് തോന്നുക.
2: മാലിനിയുടെ വണ്ടി എന്റെ വീടിന് മുന്നിലെത്തുമ്പോ ബ്രേക്ക് ഡൗൺ ആകാനും ആ സമയത്ത് കൃത്യമായിട്ട് എന്റെ അടുത്ത് ശക്തിയുള്ള ഒരു കയറുണ്ടാകാനും ഒക്കെ അതെല്ലാം ഒരു നിമിത്തമല്ലേ. സത്യത്തിൽ മാലിനി ആദ്യം കണ്ടപ്പോ എന്റെ മനസ്സിൽ ഒരു സ്പാർക്കുണ്ടായി.
1: സർക്കസിലെ ട്രപ്പീസ് കളിക്കാരന്റെ അവസ്ഥയിലാണ് ഞാനിപ്പോ. ഒരറ്റത്ത് സ്വപ്നവും മറ്റേ അറ്റത്ത് ജീവിതവും. അവിടെ എത്തുന്നില്ല, ഇവിടെ എത്തുന്നില്ല. ബാലൻസ് ഇല്ലാതെ ഇങ്ങനെ ആടിക്കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയും ആ കുതിരയെ വീണ്ടും കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ പുറത്ത് കയറി രണ്ട് റൗണ്ട് ഓടി എവിടെയെങ്കിലും തലയടിച്ചു വീണ് കോമയിലോട്ട് തിരിച്ചു പോയാലോ എന്ന് കൊതിച്ചു പോവുകയാണ്.
0: അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട് എങ്കിൽ പ്രേക്ഷകർക്ക് മതിമറന്ന് ചിരിച്ചാസ്വദിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് ഓടും കുതിര, ചാടും കുതിര. ഈ ഒരു സിനിമയെക്കുറിച്ചായിരുന്നു ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. മലയാളം സിനിമ നമുക്ക് നൽകിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ചിത്രങ്ങളുടെ കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ക്ലാബ് ബോർഡിൽ കേൾക്കാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജയലക്കുട്ടി സൈനിങ് ഓഫ്.

0: Take a break.
1: ഗുഡ് ഈവനിങ്, നമസ്കാരം, വെൽക്കം ടു ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജെ അനാമിക. ഇന്ന് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചൊവ്വാഴ്ച ദിവസമാണ് അല്ലെ. വൈകുന്നേര സമയമാണ്, ട്രാവൽ ചെയ്യുന്ന സമയമാണ്. അപ്പൊ ഈ ഒരു ടൈമിൽ കുറച്ചധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും എക്സൈറ്റിംഗ് ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ അത് പറയാനായിട്ട് ഞാനും റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഈ റോഡിലൂടെ വാഹനം ഓടിക്കുന്ന സമയത്ത് പല കളേഴ്സിലുള്ള നമ്പർ പ്ലേറ്റുകളുള്ള വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ചില വാഹനങ്ങൾക്ക് വെള്ളയും മറ്റു ചിലതിന് മഞ്ഞയും ചിലതിന് പച്ചയും കറുപ്പും നിറങ്ങളും ഒക്കെയുള്ള നമ്പർ പ്ലേറ്റുകളുണ്ട്. മിക്ക ആളുകളും ഇവയെ വെറും ഡിസൈൻ അല്ലെങ്കിൽ സ്റ്റൈൽ ആയിട്ട് കരുതാറുണ്ട്. എന്നാലേ വാസ്തവത്തിൽ നമ്പർ പ്ലേറ്റുകളിലെ ഓരോ നിറത്തിനും അതിൻ്റെതായിട്ടുള്ള മീനിങ്ങും നിയമങ്ങളും ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് കേട്ടാലോ ടേക്ക് എ ബ്രേക്കിൽ. നമ്പർ പ്ലേറ്റിന്റെ നിറം മനസ്സിലാക്കുന്നതിലൂടെ ഒരു വാഹനം വ്യക്തിഗത ഉപയോഗത്തിനാണോ, വാണിജ്യ ഉപയോഗത്തിനാണോ, സർക്കാർ ഉപയോഗത്തിനാണോ ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്താനായിട്ട് ഈസിയാണ്. അതുകൊണ്ട് തന്നെയാണ് ട്രാഫിക് പോലീസും ഗതാഗത വകുപ്പുകളും നമ്പർ പ്ലേറ്റ് നിയന്ത്രണങ്ങൾ വളരെ ഗൗരവമായിട്ട് കാണാറുള്ളത്. ഈ തെറ്റായിട്ടുള്ള നമ്പർ പ്ലേറ്റ് യൂസ് ചെയ്യുന്നവര് നിയമപരമായിട്ടുള്ള നടപടികൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഏത് നമ്പർ പ്ലേറ്റ് എന്തിനുപയോഗിക്കുന്നു എന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നിയമങ്ങളും ഓരോ വാഹന ഉടമയും അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇന്ത്യയിലെ വെള്ള നമ്പർ പ്ലേറ്റുകളുള്ള വാഹനങ്ങളാണ് ഏറ്റവും സാധാരണമായിട്ട് കാണപ്പെടാറുള്ളത് അല്ലെ. വെളുത്ത പ്ലേറ്റിൽ വെള്ള അക്ഷരങ്ങളുള്ള വാഹനങ്ങൾ സ്വകാര്യ ഉപയോഗത്തിനുള്ളതാണ്. ടാക്സികൾ, ട്രക്കുകൾ അല്ലെങ്കിൽ ബസ്സുകൾ പോലുള്ള മഞ്ഞ നമ്പർ പ്ലേറ്റില് മഞ്ഞ അക്ഷരങ്ങളുള്ള വാഹനങ്ങൾ വാണിജ്യ വിഭാഗത്തിൽ പെടുന്നുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നമ്മൾ പൊതുവെ കൊടുക്കുന്ന നമ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത് പച്ചയാണ് കേട്ടോ. മാത്രമല്ല സ്വകാര്യ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പച്ചയുടെ പശ്ചാത്തലത്തിൽ വെള്ള അക്ഷരങ്ങളുണ്ട്. അതേസമയം തന്നെ വാണിജ്യ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പച്ചയുടെ പശ്ചാത്തലത്തിൽ മഞ്ഞ അക്ഷരങ്ങളാണ് ഉള്ളത്. കൂടാതെ സ്വയം ഓടിക്കുന്ന വാടക വാഹനങ്ങൾക്ക് കറുത്ത നമ്പർ പ്ലേറ്റുകൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. താൽക്കാലികമായിട്ടുള്ള രജിസ്ട്രേഷനുള്ള പുതിയ വാഹനങ്ങൾക്ക് ചുവന്ന നമ്പർ പ്ലേറ്റുകളും നൽകുന്നുണ്ട് കേട്ടോ. വിദേശ എംബസി, നയതന്ത്ര വാഹനങ്ങൾ എന്നിവ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നീല നമ്പർ പ്ലേറ്റുകളും യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ നമ്പർ പ്ലേറ്റും സ്ഥാപിതമായിട്ടുള്ള ചട്ടങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി പലരും സ്റ്റൈലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ടോ നമ്പർ പ്ലേറ്റുകൾ പരിഷ്കരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് നിയമങ്ങൾക്ക് വിരുദ്ധമായിരിക്കും കേട്ടോ. നമ്പർ പ്ലേറ്റിന്റെ കളറ്, ഫോണ്ട്, ഡിസൈൻ എന്നിവ സ്ഥാപിത മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് നമ്മുടെ ഗതാഗത ചട്ടങ്ങൾ അനുശാസിക്കുന്നുണ്ട്. ഒരു സ്വകാര്യ വാഹനത്തിൽ ഒരു കൊമേഴ്ഷ്യൽ നമ്പർ പ്ലേറ്റ് സ്ഥാപിക്കുന്നതോ നമ്പർ പ്ലേറ്റ് പരിഷ്കരിക്കുന്നതോ ആയ ആർക്കെതിരെയും പിഴ ചുമത്താനായിട്ട് സാധിക്കും. പല കേസുകളിലും വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നത് വരെ നടപടിയെടുക്കാവുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ഇക്കാലത്ത് ട്രാഫിക് ക്യാമറയിലൂടെയും ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് തിരിച്ചറിയൽ സംവിധാനങ്ങളുടെയും സഹായത്തോടെ അത്തരം കേസുകൾ വളരെ വേഗത്തിൽ കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാഹന ഉടമകൾ അവരുടെ വാഹനങ്ങളിൽ കൃത്യവും സാധുതയുള്ളതുമായിട്ടുള്ള നമ്പർ പ്ലേറ്റുകൾ യൂസ് ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുക മാത്രമല്ല റോഡ് സുരക്ഷ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നുകൂടിയാണ്. അപ്പോ പല വാഹനങ്ങൾക്കും പല നിറത്തിലുള്ള നമ്പർ പ്ലേറ്റുകൾ എന്തിനാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ അല്ലെ. ടേക്ക് എ ബ്രേക്ക് ആണ് ആശ്രയ FM 90 കൂടെയുള്ളത്. ആർ ജെ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
3: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
1: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
3: YS ഉള്ളപ്പോൾ വൈവറി.
4: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ ടോയ്ലറ്റിന് പോകുന്ന സമയത്തുണ്ടല്ലോ, മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്ന ധാരാളം ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ സ്ക്രോൾ ചെയ്യാനായിട്ടോ വീഡിയോകൾ കാണാനായിട്ടോ ഒക്കെ ആയിട്ടോ പലപ്പോഴും ആളുകൾ ആവശ്യത്തിൽ അധികം സമയം ടോയ്ലറ്റ് സീറ്റിൽ ചെലവഴിക്കാറുണ്ടല്ലേ. ടോയ്ലറ്റ് സീറ്റിലുള്ള ഈ ഇരുത്തം സാധാരണമാണെന്ന് തോന്നുമെങ്കിലും ദഹന വ്യവസ്ഥയും മലാശയും ആരോഗ്യത്തെയും ഇത് നേരിട്ട് ബാധിക്കുമെന്നാണ് ഡോക്ടർമാര് പറയുന്നത് കേട്ടോ. ദിവസവും 10 മുതൽ 15 മിനിറ്റിൽ കൂടുതൽ ടോയ്ലറ്റിൽ ചെലവഴിക്കുന്നത് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ഈ ഗ്യാസ്ട്രോ GI സർജന്മാരുടെ അഭിപ്രായത്തിൽ ടോയ്ലറ്റ് സീറ്റിൽ ദീർഘനേരം ഇരിക്കുന്നത് മലാശയത്തിനും മലദ്വാരത്തിനും ചുറ്റുമുള്ള സെലുകളിൽ ഒരു പ്രഷർ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ സെലുകളെ വീക്കം സംഭവിക്കുകയും പൈൽസുകൾ ഉണ്ടാക്കാനിടയാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് മലവിസർജന സമയത്ത് വേദന, ചൊറിച്ചിൽ, രക്തസ്രാവം എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്. പാശ്ചാത്യ ശൈലിയിലുള്ള ടോയ്ലറ്റ് സീറ്റിൽ അധിക സമയം ഇരിക്കുന്നതും ചിലപ്പോൾ പ്രശ്നം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവാനായിട്ട് സാധ്യതയുണ്ടെന്നും വിദഗ്ധർ പറയുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല കേട്ടോ, ഈ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്നത് സാധാരണ സ്ക്വാട്ടിംഗ് പൊസിഷനേക്കാൾ മലാശയ ഭാഗത്ത് കൂടുതൽ ഒരു പ്രഷർ ചെലുത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരാള് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ദീർഘനേരം ഈ ടോയ്ലറ്റിൽ ഇരിക്കുന്നത് കുടലിനെ കംപ്ലീറ്റ് ആയിട്ടും ശുദ്ധീകരിക്കുമെന്നാണ് പല ആൾക്കാരും പറയാറുള്ളത്. പക്ഷേ ഈ ഒരു ശീലം ഉണ്ടല്ലോ, മലബന്ധം കൂടുതൽ വഷളാക്കുമെന്ന് ഡോക്ടർമാര് പറയുന്നുണ്ട്. ദീർഘനേരം ബുദ്ധിമുട്ടുന്നത് പെൽവിക് ഫ്ലോർ പേശികളെ ബുദ്ധിമുട്ടിക്കുകയും മലവിസർജനം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് മലദ്വാരത്തിലെ വിള്ളലുകൾ, മലാശയ, ട്രോലപ്സ് തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് നോക്കുകയാണെങ്കിൽ, ടോയ്ലറ്റിലെ മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കേണ്ടത് വളരെ പ്രധാനം തന്നെയാണ്. ഇതാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കൂടാതെ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ള ആഹാര സാധനങ്ങൾ കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, പതിവായിട്ട് എക്സസൈസ് ചെയ്യുക, ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. ഇത് ദഹനം മെച്ചപ്പെടുത്തുകയും മലമൂത്ര വിസർജനത്തിനെടുക്കുന്ന സമയം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് ദിവസവും 10 മിനിറ്റിൽ കൂടുതൽ ടോയ്ലറ്റിൽ ചെലവഴിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ മലമൂത്ര വിസർജന സമയത്ത് വേദന അനുഭവിക്കേണ്ടി വരികയോ രക്തസ്രാവം ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ ഈ സിംപ്റ്റംസ് ഒന്നും നമ്മൾ അവഗണിക്കാനായിട്ട് പാടില്ല കേട്ടോ. ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ അത്തരം സിംപ്റ്റംസ് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നത്തിന്റെ സൂചനകളാണെന്നാണ് പറയപ്പെടുന്നത്. ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ട് വേണ്ടി മാത്രം പറഞ്ഞ കാര്യങ്ങളാണ്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ഡോക്ടറുടെ സേവനം തേടേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നുകൂടിയാണ് കേട്ടോ. ടേക്ക് എ ബ്രേക്കിലൂടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മുടെ ഇന്ത്യയിൽ ആധാർ സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംഘടനയായിട്ടുള്ള യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പഴയ എം ആധാർ ആപ്പ് ഉടൻ നിർത്തലാക്കും എന്നൊരു കാര്യം കൂടി അറിയിക്കുകയാണ്. പുതിയ ആധാർ ആപ്പ് ഇതിന് പകരമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മുമ്പത്തേക്കാൾ വേഗതയേറിയതും സുരക്ഷിതവും കൈകാര്യം ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഈസി ആണെന്നാണ് UIDAI വ്യക്തമാക്കുന്നത്. പുതിയ ഈ ഒരു ആപ്പ് ഉപഭോക്താക്കൾക്ക് മികച്ചതും വേഗതയേറിയതും കൂടുതൽ സുരക്ഷിതവുമായിട്ടുള്ള ഒരു ഡിജിറ്റൽ അനുഭവം നൽകുമെന്നാണ് UIDAI പറയുന്നത്. ഈ പുതിയ ആപ്പ് ഇപ്പോ ആൻഡ്രോയിഡിലും ഐഫോണിലും ലഭ്യമായിട്ടുണ്ട് കേട്ടോ. പുതിയ ആധാർ ആപ്പിലെ സ്വകാര്യതയും സുരക്ഷയും വർദ്ധിപ്പിക്കുന്ന ഒരുപാടധികം ഫീച്ചറുകൾ അവൈലബിൾ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് QR കോഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ആധാർ പങ്കിടൽ സവിശേഷതയാണ്. ഇത് ഉപഭോക്താക്കൾക്ക് അവരുടെ പൂർണ്ണ ആധാർ നമ്പർ വെളിപ്പെടുത്താതെ തന്നെ അവരുടെ ഐഡന്റിറ്റി ചെക്ക് ചെയ്യാനായിട്ട് അനുവദിക്കുന്നുണ്ട്. വെരിഫിക്കേഷൻ സമയത്ത് ഏതൊക്കെ വിവരങ്ങൾ പങ്കിടണമെന്നും ഏതൊക്കെ വിവരങ്ങൾ മറച്ചു വെക്കണമെന്നും ുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ഉപഭോക്താക്കളെ അനുവദിക്കുന്ന സെലക്റ്റീവ് ഷെയർ എന്ന പുതിയ ഓപ്ഷനും ഈ ഒരു ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഡേറ്റ സുരക്ഷയും സ്വകാര്യതയും കൂടുതൽ മെച്ചപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ഈ ഒരു ആപ്പിൽ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓഫ്ലൈൻ QR കോഡ് വെരിഫിക്കേഷൻ ആണ്. അതായത് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ പോലും അംഗീകൃത ടെർമിനലിൽ ഒരു QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഐഡന്റിറ്റി വെരിഫിക്കേഷൻ നടത്താനായിട്ട് സാധിക്കും. പുതിയ പ്ലാറ്റ്ഫോം 13 ഇന്ത്യൻ ഭാഷകളെ പിന്തുണയ്ക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് വിവിധ സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് യൂസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒന്നാണ്. മറ്റൊന്നാണ് ബയോമെട്രിക് ലോക്ക് സുരക്ഷ വർദ്ധിപ്പിക്കും എന്നുള്ളത്. ഈ പുതിയ ആപ്പിൽ ഒരു ബയോമെട്രിക് ലോക്ക് ഫീച്ചറും ഉൾപ്പെടുന്നുണ്ട്. സുരക്ഷ ഉറപ്പാക്കാനായിട്ട് ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ ഈ ഒരു ആപ്പ് വഴി നേരിട്ട് ഫിംഗർ പ്രിന്റ്, മുഖം, ഐറിസ് പ്രമാണീകരണം എന്നിവ ലോക്ക് ചെയ്യാനായിട്ട് കഴിയും. ആവശ്യമെങ്കിൽ ആപ്പ് വഴി പിന്നീട് ഈ ഒരു ലോക്ക് നമുക്ക് നീക്കം ചെയ്യാനായിട്ടും കഴിയുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. മറ്റൊന്നാണ് ഫാമിലി മെമ്പേഴ്സിനെ ആപ്പിൽ ചേർക്കാം എന്നുള്ളത്. പുതിയ ആധാർ ആപ്പിലെ ഫാമിലി പ്രൊഫൈൽ സവിശേഷതയും അവൈലബിൾ ആണ് കേട്ടോ. ഒരു അക്കൗണ്ടിലേക്ക് 5 ഫാമിലി മെമ്പേഴ്സിനെ വരെ ചേർക്കാനായിട്ട് ഇത് അനുവദിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് ഒന്നിലധികം ആധാർ പ്രൊഫൈലുകൾ കൈകാര്യം ചെയ്യുന്നത് ഇത് കുറച്ചുകൂടി ഈസി ആക്കുന്നുണ്ട്. എന്നിരുന്നാലും ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്കോ ഉപകരണത്തിലേക്കോ ഉള്ള ആക്സസ് നഷ്ടപ്പെട്ടാൽ ആധാർ സേവനത്തിലേക്കുള്ള ആക്സസ് താൽക്കാലികമായിട്ട് നഷ്ടപ്പെട്ടേക്കാമെന്നും UIDAI മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനി ഈ ഒരു പുതിയ ആധാർ ആപ്പ് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ പുതിയ ആധാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ആപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യുക. നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറോ മറ്റേതെങ്കിലും നമ്പറോ യൂസ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക കേട്ടോ. തുടർന്ന് നിങ്ങളുടെ 12-അക്ക ആധാർ നമ്പർ നൽകിയിട്ട് OTP പരിശോധന കംപ്ലീറ്റ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മുടെ ഫേസ് ഒതന്റിക്കേഷൻ നടത്തുക കേട്ടോ. ഒടുവിൽ 6-അക്ക ആ പാസ്വേഡ് സൃഷ്ടിച്ച് ഇതിന്റെ സജ്ജീകരണം കംപ്ലീറ്റ് ചെയ്യുക. പഴയ എം ആധാർ ആപ്പിൽ നിന്നുള്ള ഡേറ്റ പുതിയ ആപ്പിലേക്ക് സ്വയമേ കൈമാറ്റം ചെയ്യപ്പെടുമോ എന്ന് UIDAI ഇതുവരെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഉപഭോക്താക്കൾക്ക് പുതിയ ആപ്പിലെ വീണ്ടും അവരുടെ പ്രൊഫൈലുകളെ സ്വമേധയോ സജ്ജീകരിക്കേണ്ടി വരാനുള്ള സാധ്യതയും കൂടുതലാണ് കേട്ടോ. അപ്പോ എം ആധാർ ആപ്പ് ഉടൻ തന്നെ നിർത്തലാക്കാനായിട്ട് പോവാണ്. സോ എത്രയും പെട്ടെന്ന് തന്നെ പുതിയ ആധാർ ആപ്പിലേക്ക് മാറാനായിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് ആണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: വിചിത്രവും ഭയം നിറയ്ക്കുന്നതുമായിട്ടുള്ള ഒരു അവകാശവാദം ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2026 നവംബർ 13 വെള്ളിയാഴ്ച നമ്മുടെ ലോകം അവസാനിക്കും എന്നതാണ് ഈ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. ലോക അവസാനത്തെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗവേഷകർ പ്രവചിച്ചു എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. ഈ അവകാശവാദത്തിന് പിന്നിലെ എന്താണെന്നുള്ള സത്യം ദാ പുറത്തു വന്നിരിക്കുകയാണ്. ഈ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും വിഭവങ്ങളുടെ അഭാവവും മൂലം ലോകം പ്രതിസന്ധിയിലാകുമെന്നും മനുഷ്യജീവിതം കൂടുതൽ ദുസ്സഹമാകുമെന്നാണ് അവകാശവാദത്തിലുള്ളത്. ഇക്കാര്യം 1960s നടത്തിയിട്ടുള്ള ഒരു ശാസ്ത്രീയ ഗവേഷണവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ് കേട്ടോ. 1960 ഇലിനോയ് സർവകലാശാലയിലെ കുറച്ച് സയന്റിസ്റ്റുകൾ ലോക അവസാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമവാക്യം വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2000 രേഖപ്പെടുത്തിയിട്ടുള്ള ആഗോള ജനസംഖ്യാ പ്രവണതകളാണ് അവരുടെ ഗവേഷണത്തിൽ അവർ പരിശോധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പഠനം നടന്ന സമയത്തുണ്ടല്ലോ ലോകം രണ്ട് വിനാശകരമായിട്ടുള്ള ലോക മഹായുദ്ധങ്ങളിൽ നിന്ന് കരകയറുകയായിരുന്നു. അക്കാലത്ത് വൻ തോതിലുള്ള ജീവഹാനി ഉണ്ടായിട്ടും ആഗോള ജനസംഖ്യ കുത്തനെ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1900 ഇടയിലും മാത്രം ജനസംഖ്യ ഏകദേശം 1.6 ബില്യണിൽ നിന്ന് ഏകദേശം 3 ബില്യണായിട്ട് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലഭിച്ച ചരിത്രപരമായിട്ടുള്ള ഡേറ്റ യൂസ് ചെയ്ത് ഗവേഷകരൊരു ഗണിതശാസ്ത്ര സൂത്രവാക്യം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. സയൻസ് ASന്റെ മാതൃകാ പഠനം സൂചിപ്പിക്കുന്നത് ലോക ജനസംഖ്യ ഇത്തരത്തിൽ വളരുകയാണെങ്കിൽ 2026 നവംബർ 13 നമ്മുടെ സ്ഥിതി കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകും, ഗുരുതരമാകും എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിന്റെ ഒരു ഫാക്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭൂമി അവസാനിക്കുമെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മഹാദുരന്തം സംഭവിക്കുമെന്നോ നമ്മുടെ സയന്റിസ്റ്റുകൾ പ്രവചിച്ചിട്ടില്ല എന്നുള്ളതാണ്. ജനസംഖ്യാ വളർച്ച നിയന്ത്രണാതീതമായിട്ട് ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് ഫുഡ്, വെള്ളം, സ്ഥലം, പ്രകൃതി വിഭവങ്ങൾ എന്നിവയിൽ ഒരു പ്രഷർ ചെലുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുക എന്നതായിരുന്നു നമ്മുടെ സയന്റിസ്റ്റുകളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇൻഫിനിറ്റ് പോപ്പുലേഷൻ എന്ന ഗവേഷണ പരാമർശം ലോക അവസാനത്തിനായിട്ടുള്ള തീയതി ആയിട്ടില്ല, മറിച്ച് ഒരു പ്രതീകാത്മകമായിട്ടുള്ള മുന്നറിയിപ്പാണ് സയന്റിസ്റ്റുകൾ ഉദ്ദേശിച്ചത് കേട്ടോ. ഈ ലോക ജനസംഖ്യ 8 ബില്യൺ കവിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ജനസംഖ്യ വളർച്ചയുടെ വേഗത കുറയുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം 2080 ആകുമ്പോഴേക്കും ലോക ജനസംഖ്യ ഉച്ചസ്ഥായിൽ എത്തുമെന്നും അതിനുശേഷം കുറയുമെന്നാണ് കണക്ക് കൂട്ടൽ. എന്നാൽ നാസ ഗവേഷകരോടൊപ്പം പ്രവർത്തിക്കുന്ന ജപ്പാനിലെ ടോഹോ സർവകലാശാലയിലെ കുറച്ച് സയന്റിസ്റ്റുകൾ നൂതന കമ്പ്യൂട്ടേഷണൽ മോഡലുകൾ യൂസ് ചെയ്ത് സൂര്യന്റെയും ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെയും ഭാവി പരിണാമത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ സിമുലേഷനുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം 1 ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ വർദ്ധിച്ചു വരുന്ന സൗരവികിരണം ക്രമേണ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ നീക്കം ചെയ്യുകയും സമുദ്രങ്ങളെ ബാഷ്പീകരിക്കുകയും ഉപരിതല താപനില ജീവന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പരിധിക്കപ്പുറം ഉയർത്തുകയും ചെയ്യുമെന്നാണ്. അതോടെ ഭൂമി കംപ്ലീറ്റ് ആയിട്ടും ജീവജാലങ്ങൾക്ക് വാസയോഗ്യമല്ലാതാക്കുകയും ചെയ്യും എന്നാണ് കേട്ടോ പറയുന്നത്. എന്തായാലും 2026 നവംബർ 13 വെള്ളിയാഴ്ച ദിവസം ലോകം അവസാനിക്കുമോ, അത്തരത്തിലുള്ള ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു കാര്യം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 1960s തയ്യാറാക്കപ്പെട്ട ആ ഒരു ശാസ്ത്രീയ ഗവേഷണത്തിന് പിന്നിൽ പറയുന്നത് ജനസംഖ്യാ വളർച്ച നിയന്ത്രണാതീതമായിട്ട് ഉയരുന്നത് കൊണ്ട് തന്നെ ഫുഡ്, വെള്ളം, സ്ഥലം, പ്രകൃതി വിഭവങ്ങൾ എന്നിവയിലെ സമ്മർദ്ദം ചെലുത്തുമെന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് പറയുന്നത്. ടേക്ക് എ ബ്രേക്കിലൂടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: നല്ല മഴ, ഒരു കട്ടൻ ജോൺസൺ മാഷിന്റെ സംഗീതം, ആഹാ അന്തസ് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ആ കട്ടന്റെ സ്ഥാനത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് ചായ എന്ന് പറയാനു കേട്ടോ. ഈ ചായ ഒരു പാനീയം മാത്രല്ല, പലരുടെയും ദിവസത്തിന്റെ ഒരു പ്രതീക്ഷയാണല്ലേ. മഴയുടെ സംഗീതത്തിനും സൗഹൃദങ്ങളുടെ ചിരികൾക്കും ഒറ്റപ്പെടലിന്റെ നിശബ്ദതയ്ക്കും കൂട്ടായിട്ട് നിൽക്കുന്ന ചായ ദിനം നമ്മൾ കഴിഞ്ഞ ദിവസം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. May 21st ഇന്റർനാഷണൽ ടീ ഡേ ആയിരുന്നു അല്ലെ. ലോകത്തിലെ പല സംസ്കാരങ്ങളെയും ഒരു മേശയിൽ കൂട്ടിയിരുത്തുന്ന ഈ സുഗന്ധത്തിന് പിന്നിലെ കഥകളും ഓർമ്മകളും അനവധി വികാരങ്ങളും ഉണ്ട്. ഈ വെള്ളം കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ പാനീയമായിട്ടുള്ള ചായക്ക് ലോകമെമ്പാടുമുള്ള സംസ്കാരങ്ങളിൽ ഒരു വിലപ്പെട്ട സ്ഥാനം തന്നെയുണ്ട്. എല്ലാ വർഷവും May 21 നമ്മൾ അന്താരാഷ്ട്ര ചായ ദിനമായിട്ട് ആചരിക്കാറുണ്ടായിരുന്നു കേട്ടോ. അതിന് സമ്പന്നമായിട്ടുള്ള ചരിത്രം, സാംസ്കാരികമായിട്ടുള്ള പ്രാധാന്യം, സാംസ്കാരിക പ്രാധാന്യം, സാമ്പത്തിക സ്വാധീനം എന്നിവയെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു ദിനം നാം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഉണ്ടല്ലോ, ഈ ചായയുടെ ഹിസ്റ്ററി അഥവാ അതിന്റെ ബാക്ക് സ്റ്റോറി അറിയാമോ? അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ടേക്ക് എ ബ്രേക്ക് ആണ് ആശ്രയ FM 90 കൂടിയുള്ളത്. ആർജെ അനാമികയാണ് കേട്ടോ. നമ്മുടെ ഈ ചായയുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് പുരാതന ചൈനയിൽ നിന്നാണ് കേട്ടോ. ഏകദേശം 5000 വർഷങ്ങൾ പഴക്കമുണ്ട് ആ ഒരു കഥയ്ക്ക്. BC 2737 ഷെന്നുങ് ചക്രവർത്തി ചായ കണ്ടെത്തിയത് അടുത്തുള്ള ഒരു മരത്തിന്റെ ഇലകളെ തിളച്ച വെള്ളത്തിലേക്ക് ഒഴുകി എത്തിയപ്പോഴാണെന്നാണ് ഇതിന്റെ ആ ഒരു സ്റ്റോറി പറയുന്നത്. ആ ഒരു രുചിയിൽ അദ്ദേഹത്തിന് കൗതുകം തോന്നുകയും അദ്ദേഹം അത് ഉന്മേഷദായകമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. തുടക്കത്തിൽ ഔഷധ ഗുണങ്ങൾക്ക് വിലമതിച്ചിരുന്ന ചായ ക്രമേണ ചൈനീസ് സംസ്കാരത്തിന്റെയും ചടങ്ങുകളുടെയും ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഈ വ്യാപാര മാർഗങ്ങൾ വികസിച്ച സമയത്ത് ചായയുടെ ജനപ്രീതി ഏഷ്യയിലുടനീളവും ഒടുവിൽ യൂറോപ്പിലേക്കും അങ്ങോട്ട് വ്യാപിച്ചു. 17th century യൂറോപ്യൻ വ്യാപാരികൾ പാശ്ചാത്യ ലോകത്തിന് ചായ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു കേട്ടോ. അത് വളരെ പെട്ടെന്ന് തന്നെ പ്രമുഖന്മാരുടെ ഇടയിൽ ഒരു ഫാഷനബിൾ പാനീയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. തേയില ഉൽപാദനത്തിലെ ചൈനയുടെ കുത്തക തകർക്കാനായിട്ട് ലക്ഷ്യമിട്ട് ബ്രിട്ടീഷുകാരുണ്ടല്ലോ 19th century സ്റ്റാർട്ടിംഗില് ഇന്ത്യയിലെ വാണിജ്യ അടിസ്ഥാനത്തില് തേയില കൃഷി സ്റ്റാർട്ട് ചെയ്തു. 1824 ആയപ്പോഴേക്കും അസം, ഡാർജിലിംഗ്, നീലഗിരി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില തോട്ടങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഇത് ഇന്ത്യയെ ആഗോളതലത്തിൽ മുൻനിര തേയില ഉൽപാദകരിൽ ഒന്നാക്കി മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. അങ്ങനെ ചായയുടെ സാംസ്കാരികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ 2019 ഡിസംബറിൽ May 21 അന്താരാഷ്ട്ര ചായ ദിനമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു കേട്ടോ. ലോകമെമ്പാടും ചായയുടെ ദീർഘകാല ചരിത്രത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ഒരു അവബോധം വളർത്തുക എന്നതാണ് ആ ഒരു ദിനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയാം. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ദശലക്ഷക്കണക്കിന് ഫാമിലീസ് ഉപജീവനത്തിനായിട്ട് തേയില കൃഷിയെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. പരിസ്ഥിതി സൗഹൃദ കൃഷി രീതികളെ, ന്യായമായിട്ടുള്ള വ്യാപാരം, തൊഴിലാളികൾക്ക് തുല്യമായിട്ടുള്ള വേതനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഈ തേയില വ്യവസായം പരിസ്ഥിതിക്കും അതിന്റെ ഉൽപാദനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹങ്ങൾക്കും പോസിറ്റീവായിട്ടുള്ള സംഭാവനകൾ നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായിട്ടും ഈ ഒരു ഇന്റർനാഷണൽ ടീ ഡേ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല സാമ്പത്തിക സ്വാധീനത്തിനപ്പുറം ചായയുടെ നിരവധി ആരോഗ്യ ഗുണങ്ങളും വളരെ പോപ്പുലർ ആണ്. ആന്റി ഓക്സിഡന്റുകൾ, പ്രത്യേകിച്ച് പോളിഫെനോളുകൾ എന്നിവയാൽ സമ്പന്നമായിട്ടുള്ള ഈ ചായ നമ്മുടെ ഹൃദയ ആരോഗ്യം, മെറ്റബോളിസം, രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കൽ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്, കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്, പ്രത്യേകിച്ച് ഈ ഔഷധ ചായകള്. സാംസ്കാരികമായിട്ട് നമ്മളൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ ചായ ആതിഥ്യ മര്യാദയുടെയും സാമൂഹിക ബന്ധത്തിന്റെയും ഒരു പ്രതീകമായിട്ട് നിൽക്കുന്ന ഒന്നുകൂടിയാണ്. ഇന്ത്യ, ഇംഗ്ലണ്ട്, ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ ചായ ചടങ്ങുകളുടെയും ആചാരങ്ങളുടെയും സാമൂഹിക ഇടപെടലുകളുടെയും പാരമ്പര്യങ്ങളുടെയും ഒരു അവിഭാജ്യ ഘടകമായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. അപ്പോ ഇനി മുതലേ ചായ കുടിക്കുന്ന സമയത്ത് ചായയുടെ ആ ഒരു രസകരമായിട്ടുള്ള ബാക്ക് സ്റ്റോറിയും കൂടി ഒന്ന് ഓർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. എന്തായാലും ടേക്ക് എ ബ്രേക്കിലൂടെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിശേഷങ്ങൾ മാത്രം പോരല്ല, കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കൂടി വേണ്ടേ. അപ്പോ നിങ്ങൾക്ക് വേണ്ടി ഒരു മനോഹരമായിട്ടുള്ള പാട്ട് ഇനി വെയിറ്റിംഗ് ആണ് ടേക്ക് എ ബ്രേക്കിൽ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: 286 ദിവസത്തെ ബഹിരാകാശ വാസത്തിന് ശേഷം നാസ സയന്റിസ്റ്റുകളായിട്ടുള്ള സുനിത വില്യംസും ബുഷ് വിൽമോറും ഉൾപ്പെടുന്ന ഒരു സംഘം സുരക്ഷിതരായിട്ട് നമ്മുടെ ഭൂമിയിൽ മടങ്ങിയെത്തിയ കാര്യം ഏറെ അത്ഭുതത്തോടുകൂടിയും ആകാംക്ഷയോടുകൂടിയുമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലെ. 2024 June 5 8 ദിവസത്തേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്പേസ് ദൗത്യമാണ് അവർ യാത്ര പോയ പേടകത്തിനുണ്ടായ തകരാറ് മൂലം അപ്രതീക്ഷിതമായിട്ട് 9 മാസത്തിലധികം നീണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ആ കാലയളവിൽ ബഹിരാകാശത്തെ ആളുകളുടെ ജീവിതത്തെ കുറിച്ച് പലർക്കും പല രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് എങ്ങനെയായിരിക്കും ഈ സ്പേസ് യാത്രികർ പേടകത്തിനുള്ളിൽ ഉറങ്ങുന്നത് എന്നതായിരുന്നു. ഈ സ്പേസിൽ ഉറങ്ങുന്നത് ഭൂമിയിൽ ഉറങ്ങുന്നതിൽ നിന്ന് തികച്ചും ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് കേട്ടോ. ഗുരുത്വാകർഷണം ഏതാണ്ട് പൂജ്യമായ ഒരു അന്തരീക്ഷത്തിലാണ് ബഹിരാകാശ യാത്രികർ ജീവിക്കുന്നത് എന്നതാണ് ഇതിന് കാരണം. ഇതിനെ നമ്മൾ മൈക്രോഗ്രാവിറ്റി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ഭൂമിയിലെ ആളുകളെ തലയിണയും പുതപ്പും ധരിച്ച് കിടക്കയിൽ ഉറങ്ങുന്നതിന് പകരം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ സ്പേസ് യാത്രികർ ഉറങ്ങുന്ന സമയത്ത് സ്വയം സുരക്ഷിതമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. സ്റ്റേഷനുള്ളിൽ അനിയന്ത്രിതമായിട്ട് പൊങ്ങിക്കിടക്കുന്നത് തടയുന്നതിനാണ് ഇങ്ങനെ ബന്ധിപ്പിക്കുന്നത് കേട്ടോ. ഈ ബഹിരാകാശ നിലയത്തിൽ ഓരോ ബഹിരാകാശ യാത്രികനും ഉറങ്ങാനായിട്ട് ഒരു ചെറിയ സ്വകാര്യ മുറി നൽകിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ ക്രൂ ക്വാർട്ടേഴ്സ് എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ഈ മുറികൾ വളരെ സ്മോൾ ആയിട്ടുള്ള റൂമാണ്. ഏകദേശം ഒരു ടെലിഫോൺ ബൂത്തിന്റെയോ അല്ലെങ്കിൽ ഒരു വലിയ റെഫ്രിജറേറ്ററുടെയോ വലുപ്പം ഉണ്ടായിരിക്കും. ഈ മുറികൾക്കുള്ളിൽ സ്പേസ് യാത്രികർക്ക് ഒരു സ്ലീപ്പിംഗ് ബാഗ്, ഒരു ലാപ്ടോപ്പ്, ഒരു റീഡിംഗ് ലൈറ്റ്, വ്യക്തിഗത വസ്തുക്കൾ തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ ഭിത്തികളിൽ സുരക്ഷിതമായിട്ട് ഉറപ്പിച്ചിരിക്കുന്ന ഒന്നുകൂടിയാണ്. നമ്മുടെ ഈ സ്പേസിൽ ഉണ്ടല്ലോ, ഗ്രാവിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭൂമിയിൽ എന്ന പോലെ ഒരു കിടക്കയിലെ കിടന്ന് സ്പേസ് യാത്രികർക്ക് ഉറങ്ങാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് സത്യം. പകരം അവരൊരു പ്രത്യേക രൂപകൽപ്പന ചെയ്ത സ്ലീപ്പിംഗ് ബാഗുകൾക്കുള്ളിലാണ് ഉറങ്ങുന്നത്. ഈ സ്ലീപ്പിംഗ് ബാഗുകൾ ചുമരുകളിലോ മേൽക്കൂരകളിലോ സ്ട്രാപ്പുകളോ ഇലാസ്റ്റിക് ബഞ്ചിക്കോഡുകളോ യൂസ് ചെയ്ത് ഘടിപ്പിച്ചിട്ടുണ്ട്. മുകളിലേക്കും താഴേക്കും പോലുള്ള ദിശകൾക്ക് ബഹിരാകാശത്ത് അർത്ഥമില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ സ്പേസ് യാത്രികർക്ക് സാങ്കേതികമായിട്ട് ഏത് സ്ഥാനത്തും കിടന്നുറങ്ങാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിലും സ്പേസിലും ഉറങ്ങുന്നത് തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം നമ്മുടെ ബോഡിയിൽ സമ്മർദ്ദമില്ല എന്നുള്ളതാണ്. സ്പേസ് യാത്രികർക്ക് മൈക്രോഗ്രാവിറ്റിയിൽ സ്വതന്ത്രമായിട്ട് പൊങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ പുറം കഴുത്ത് അല്ലെങ്കിൽ സന്ധികളിൽ സമ്മർദ്ദം വരുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് ഭൂമിയിൽ യൂസ് ചെയ്യുന്ന മെത്തകളോ അല്ലെങ്കിൽ പില്ലോസോ ആവശ്യമില്ലാത്തത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം വെന്റിലേഷൻ സംവിധാനങ്ങൾ, കമ്പ്യൂട്ടറുകൾ, പമ്പുകൾ, ശാസ്ത്രീയ ഉപകരണങ്ങൾ എന്നിവയുടെ നിരന്തരമായിട്ടുള്ള വോയിസുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പ്ലേസ് ആണ്. ഈ ഒരു നിരന്തരമായിട്ടുള്ള വോയിസ് തടയാനായിട്ട് ബഹിരാകാശ യാത്രികർ ഉറങ്ങുന്ന സമയത്ത് പലപ്പോഴും പല തരത്തിലുള്ള എയർ പ്ലഗുകൾ ധരിക്കാറുണ്ട്. കൂടാതെ രാത്രിയിൽ സ്വകാര്യത, പ്രൈവസി നിലനിർത്താനായിട്ട് സ്റ്റേഷന്റെ പ്രധാന ലൈറ്റുകളും ക്യാമറകളും സജ്ജീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സ്പേസിലൊക്കെ പോകുന്ന ആൾക്കാർ, സ്പേസ് യാത്രികർ ഉറങ്ങുന്നത് ഭൂമിയിൽ ഉറങ്ങുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒന്നാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ. ടേക്ക് എ ബ്രേക്ക് ആണ് ആശ്രയ FM 90 with me RJ അനോമിക.

0: ടേക്ക് എ ബ്രേക്ക്.
1: സമ്മാനങ്ങളെ എപ്പോഴും മനുഷ്യബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന ഒന്നാണല്ലേ. സ്നേഹം, കൃതജ്ഞത, ബഹുമാനം, അപ്രിസിയേഷൻ തുടങ്ങിയ വികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കാനായിട്ട്, എക്സ്പ്രസ് ചെയ്യാനായിട്ട് സമ്മാനങ്ങൾ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഭക്ഷണങ്ങളിലൂടെ കെട്ടിപ്പടുക്കുന്ന ആ ഒരു കണക്ഷൻ എന്ന നീക്കുമായിട്ട് നിലനിൽക്കുന്നുവെന്നാണ് പറയപ്പെടാറുള്ളത്. അടുത്തിടെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ആയിട്ടുള്ള ജോർജിയ മെലോണിയെ വിസിറ്റ് ചെയ്യാനെത്തിയിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനമായിട്ട് നൽകിയത് ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട മിഠായി ആയിട്ടുള്ള മെലഡി ആയിരുന്നു. രണ്ട് പ്രധാനമന്ത്രിമാരുടെയും പേരുകൾ ഒന്നിച്ചു ചേർത്ത് സോഷ്യൽ മീഡിയയിൽ മെലോഡി എന്ന വൈറൽ ഹാഷ് ടാഗ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ആ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ ആകെ തരംഗമാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മെലഡി ചോക്ലേറ്റ് മാത്രമല്ല, അഞ്ച് രാഷ്ട്ര പര്യടനത്തിനിടയിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കൾക്ക് സമ്മാനിച്ച പരമ്പരാഗതവും വ്യത്യസ്തവുമായിട്ടുള്ള ഇന്ത്യൻ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് നോക്കിയാലോ. ടേക്ക് എ ബ്രേക്കിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. ഈ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാന് നമ്മുടെ പ്രധാനമന്ത്രി സമ്മാനമായിട്ട് നൽകിയത് കേസർ മാമ്പഴമാണ് കേട്ടോ. പ്രധാനമായിട്ടും ഗിർ വനപ്രദേശങ്ങളിലും ഗുജറാത്തിലെ ജുനഗത് ജില്ലയിലുമാണ് ഈ ഒരു മാമ്പഴം കൃഷി ചെയ്യാറുള്ളത്. മധുര പലഹാരങ്ങളെ, ജ്യൂസുകൾ എന്നിവ ഉണ്ടാക്കാനായിട്ടാണ് ഇത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാന് പ്രധാനമന്ത്രി സമ്മാനിച്ചത് മേഘാലയ പൈനാപ്പിൾ കൂടിയായിരുന്നു. മേഘാലയയിലെ റീഭോയ് മേഖലയിൽ വളരുന്ന ഖാസി പൈനാപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ജി ഐ ടാഗ് ചെയ്ത പഴമാണിത്. നല്ല മധുരത്തിനും സുഗന്ധത്തിനും ജൈവ കൃഷി രീതികൾക്കും പേര് കേട്ടതാണ് ഈ ഒരു പൈനാപ്പിള്. ജ്യൂസുകള്, മധുര പലഹാരങ്ങൾ, ജാം, സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനും ഈ പൈനാപ്പിള് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സ്വീഡിഷ് പ്രധാനമന്ത്രി ആയിട്ടുള്ള ഉൾഫ് ക്രിസ്റ്റനേഴ്സിന് നമ്മുടെ പ്രധാനമന്ത്രി മോദി നൽകിയത് മണിപ്പൂരിൽ നിന്നുള്ള ലോക്ടക് ടീ ആണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. മണിപ്പൂരിലെ ലോക്ടക് തടാകത്തിന് ചുറ്റുമുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള പ്രദേശത്ത് വളരുന്ന ഒരു സവിശേഷ തേയിലയാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. ഉന്മേഷദായകമായിട്ടുള്ള രുചി, മനോഹരമായിട്ടുള്ള സുഗന്ധം എന്നിവയ്ക്ക് പേര് കേട്ടതാണ് ഈ ഒരു തേയില. വൃത്തിയുള്ളതും ഫലഭൂഷ്ടവുമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് ഈ തേയില കൃഷി ചെയ്യുന്നത് കേട്ടോ. ഈ തേയില പ്രദേശത്തിന്റെ സമ്പന്നമായിട്ടുള്ള ജൈവ വൈവിധ്യത്തെയും പ്രകൃതി സൗന്ദര്യത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. ആൻഡ് നമ്മുടെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ആയിട്ടുള്ള മെലോണിക്ക് മെലഡി ചോക്ലേറ്റ് ആണ് നരേന്ദ്രമോദി ഗിഫ്റ്റ് ആയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. കാരമലിന്റെയും ചോക്ലേറ്റിന്റെയും സമിശ്രമായിട്ടുള്ള രുചി വാഗ്ദാനം ചെയ്യുന്ന ഒരു ഐക്കോണിക് ഇന്ത്യൻ ചോക്ലേറ്റ് ആണ് മെലഡി. അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ഡയറക്ടർ ആയിട്ടുള്ള ജനറൽ ഡോക്ടർ ക്യൂ ഡോങ്ക്യൂന് പ്രധാനമന്ത്രി സമ്മാനിച്ചത് മികച്ച ചില ധാന്യങ്ങളാണ്. അതിൽ പാലക്കാടൻ മട്ട എന്നറിയപ്പെടുന്ന ചുവന്ന അരിയും ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന പരമ്പരാഗത അരി ഇനമാണ് പാലക്കാടൻ മട്ട. ചുവപ്പ് കലർന്ന തവിട്ട് നിറമുള്ള ഈ അരിക്ക് സമ്പന്നമായിട്ടുള്ള പോഷക ഗുണങ്ങളുണ്ട് കേട്ടോ. നാരുകള്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയാൽ സമ്പന്നമായിട്ടുള്ള ഒരു അരിയാണ് ഞാൻ ഈ പറഞ്ഞത്. ആൻഡ് ഡോക്ടർ ക്യൂ ഡോങ്ക്യൂന് നൽകിയിട്ടുള്ള കൊട്ടയിലെ യു പിയുടെ പ്രധാന കലാമാക് അരിയും ഉണ്ടായിരുന്നു. ബുദ്ധ റൈസ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഗൗതമ ബുദ്ധന്റെ കാലവുമായിട്ട് ഇതിന് ചരിത്രപരമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. കൂടാതെ അതുല്യമായിട്ടുള്ള സുഗന്ധം, കറുത്ത പുറം തൊലി, മൃദുവായിട്ടുള്ള ഘടന, അയൺ, ആന്റി ഓക്സിഡന്റ് അടക്കമുള്ള സമ്പന്നമായിട്ടുള്ള പോഷക മൂല്യങ്ങൾ എന്നിവയ്ക്ക് പേര് കേട്ട ഒരു അരിയാണ് കലാമാക് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ജോവർ, ബജ്ര എന്നിവ ചേർത്ത മില്ലറ്റ് ബാറുകളും നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് സമ്മാനമായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. സോർഗം എന്നും അറിയപ്പെടുന്ന ജോവറിൽ മില്ലറ്റിൽ പ്രോട്ടീൻ, ഇരുമ്പ്, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതേസമയം തന്നെ ബജ്ര അഥവാ പേൾ മില്ലറ്റ് ഊർജം, കാൽസ്യം, മഗ്നീഷ്യം, അവശ്യ പോഷകങ്ങൾ എന്നിവയുടെ മികച്ചൊരു ഉറവിടമാണ് എന്ന് തന്നെ പറയാം. ഈ മില്ലറ്റുകൾ പല ഗ്രാമപ്രദേശങ്ങളിലും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമായിട്ട് കണക്കാക്കാറുണ്ട്. കൂടാതെ റൊട്ടി, കഞ്ഞി, മറ്റു പരമ്പരാഗത വിഭവങ്ങൾ എന്നിവ തയ്യാറാക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോ മെലഡി ചോക്ലേറ്റ് മാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കൾക്ക് സമ്മാനിച്ച ചില ഫുഡ് ഐറ്റംസിനെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ എല്ലാവരും കേട്ടത് കേട്ടോ. വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല, ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മളിൽ പലരും ഉണ്ടല്ലോ ട്രെയിൻ കടന്നു പോകാൻ കാത്ത് റെയിൽവേ ഗേറ്റിന് മുൻപിലെ വാഹനങ്ങളിലെ കാത്ത് നിന്നിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പോഴൊക്കെ ട്രെയിൻ പോയ ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞാണ് റെയിൽവേ ഗേറ്റ് ഓപ്പൺ ചെയ്യാറുള്ളത്. എന്താണ് ഈ ഒരു മിനിറ്റിന് പിന്നിലെ രഹസ്യം എന്നറിയാമോ? അല്ലെങ്കിൽ ട്രെയിൻ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അപ്പോ തന്നെ ഗേറ്റ് തുറക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യമൊക്കെ അറിയാവോ? അറിയത്തില്ലെങ്കിൽ ദാ കേട്ടോളൂ, അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ടേക്ക് എ ബ്രേക്കിൽ കൂടെ ഉള്ളത് ആർജെ അനാമികയാണ്. ട്രെയിൻ കടന്നു പോയ ഉടൻ തന്നെ റെയിൽവേ ഗേറ്റ് ഓപ്പൺ ചെയ്യാത്തത് പ്രധാനമായിട്ടും സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ. ഒരേ ട്രാക്കിലൂടെ മറ്റൊരു ട്രെയിൻ ഉടൻ വരാനിടയുണ്ടോ, ട്രെയിൻ കംപ്ലീറ്റ് ആയിട്ടും കടന്നു പോയോ എന്ന് ഗേറ്റ്മാൻ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് സിസ്റ്റം കൺഫേം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നീളം കൂടിയ ട്രെയിനുകൾ കടന്നു പോകുന്ന സമയത്ത് അവസാന ബോഗി കംപ്ലീറ്റ് ആയിട്ടും ക്ലിയർ ആയെന്ന് സ്ഥിരീകരിക്കാനായിട്ട് കുറച്ച് സമയം ആവശ്യമായിട്ടുണ്ട്. ചില ലെവൽ ക്രോസിംഗുകളിലെ സിഗ്നൽ സിസ്റ്റവുമായിട്ട് ഗേറ്റ് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. സിഗ്നൽ സേഫ് ആകുമ്പോഴേ ഗേറ്റ് ഓപ്പൺ ചെയ്യാറുള്ളൂ. ട്രെയിൻ കടന്നു പോയ ഉടൻ വാഹനങ്ങൾ പാഞ്ഞു കയറുന്നത് അപകട സാധ്യത കൂട്ടുന്നത് കൊണ്ട് തന്നെ ചെറിയ ഒരു സുരക്ഷാ ബ്രേക്ക് അവിടെ നൽകാറുണ്ട്. ഇന്ത്യൻ റെയിൽവേയിലെ പല ഗേറ്റുകളും ഇപ്പോൾ ഓട്ടോമാറ്റിക് കൺട്രോളിൽ ആയതുകൊണ്ട് തന്നെ ട്രെയിൻ കടന്നതിന് ശേഷം സിസ്റ്റം ക്ലിയറൻസ് കിട്ടിയാലേ ഗേറ്റ് ഓപ്പൺ ചെയ്യാറുള്ളൂ. ഈ റെയിൽവേയിലെ സിസ്റ്റം ക്ലിയറൻസ് എന്നത് ട്രെയിൻ സുരക്ഷിതമായിട്ട് കടന്നു പോയി ഇനി ഗേറ്റ് തുറക്കാം എന്ന് റെയിൽവേ സിഗ്നൽ സിസ്റ്റം ഉറപ്പാക്കുന്ന ഒരു പ്രോസസ് ആണ്. ഇത് മനുഷ്യരുടെ നിരീക്ഷണത്തോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക് സാങ്കേതിക സംവിധാനങ്ങളും ചേർന്നാണ് പ്രവർത്തിച്ചു വരുന്നത് കേട്ടോ. ഇനി ഈ ഒരു സിസ്റ്റം ക്ലിയറൻസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, ട്രെയിൻ എത്തുന്നതിന് മുൻപ് ട്രാക്കിൽ സ്ഥാപിച്ചിരിക്കുന്ന സെൻസറുകൾ അല്ലെങ്കിൽ ട്രാക്ക് സർക്യൂട്ടുകൾ ട്രെയിൻ വരുന്നത് തിരിച്ചറിയും. അപ്പോൾ ഗേറ്റ് അടയുകയും അലാറം ലൈറ്റ് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ട്രെയിൻ കടന്നു പോകുമ്പോൾ സിസ്റ്റം ട്രെയിൻ ഇപ്പോഴും ട്രാക്കിലുണ്ടോ എന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ട്രെയിൻ മുഴുവൻ കടന്നു പോകുന്നത് വരെ ഗേറ്റ് ഓപ്പൺ ചെയ്യില്ല. ആൻഡ് ക്ലിയർ സിഗ്നൽ കിട്ടിയ ശേഷം മാത്രമേ ഗേറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ട്രെയിനിന്റെ അവസാന പോകുകയും ക്രോസിംഗ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ട്രാക്ക് വീണ്ടും ശൂന്യമായതായിട്ട് സിസ്റ്റത്തിന് തോന്നുള്ളൂ. ഇത് കൺഫേം ചെയ്യാനായിട്ട് ട്രാക്ക് സർക്യൂട്ട്, ആക്സിൽ കൗണ്ടർ, സിഗ്നൽ ഇന്റർലോക്കിംഗ് സിസ്റ്റം പോലുള്ള സംവിധാനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇന്റർലോക്കിംഗ് എന്ന സുരക്ഷ, ഗേറ്റ് സിഗ്നൽ, ട്രാക്ക് ഇവയൊക്കെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് ഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ട്രെയിനിന് ഗോ സിഗ്നൽ കിട്ടില്ല. ട്രെയിൻ സിഗ്നൽ ലഭിച്ചാൽ ഗേറ്റ് അടഞ്ഞിരിക്കണം. ഇതാണ് ഇന്റർലോക്കിംഗ് സേഫ്റ്റി എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ട്രെയിൻ വരുന്നുണ്ടോ, ട്രാക്ക് കംപ്ലീറ്റ് ആയിട്ടും ക്ലിയർ ആണോ, സിസ്റ്റത്തിൽ എറർ ഉണ്ടോ, ഇതെല്ലാം കൺഫേം ചെയ്തതിന് ശേഷമാണ് ഗേറ്റ് ഓപ്പൺ ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ചിലപ്പോൾ ട്രെയിൻ പോയിട്ടും ഗേറ്റ് തുറക്കാനായിട്ട് ഒരു മിനിറ്റ് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ ട്രെയിൻ കടന്നുപോയി ഒരു മിനിറ്റിന് ശേഷമാണ് റെയിൽവേ ഗേറ്റ് പൊതുവെ ഓപ്പൺ ചെയ്യാറുള്ളത്. ആ റെയിൽവേ ഗേറ്റിലെ ഈ ഒരു മിനിറ്റ് ബ്രേക്കിന്റെ സീക്രട്ട് ഞാൻ ഈ പറഞ്ഞതാണ് കേട്ടോ. എന്തായാലും ഈ ഒരു വിശേഷത്തോടു കൂടി ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ ഒരുപാടധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കേട്ടു അല്ലേ. അപ്പോൾ ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിൽ നിന്നും എനിക്ക് ഗുഡ് ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ രാത്രികളെ മനോഹരമാക്കാനായിട്ടുള്ള നിശാഗന്ധിയുമായിട്ട് ദാ ആർ ജെ

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മളൊക്കെ പുറമേ നോക്കുമ്പോൾ വളരെ പക്വത വന്ന, എന്തിനേയും നേരിടാൻ കെൽപ്പുള്ള വലിയ മനുഷ്യരാണ്. ചിരിച്ചും തമാശ പറഞ്ഞും ലൈഫിലെ വലിയ പ്രശ്നങ്ങളെ ഒറ്റയ്ക്ക് നേരിട്ടും നമ്മൾ മുന്നോട്ട് പോകും. പക്ഷേ വല്ലാതെ നെഞ്ചുപിടയുന്ന ഒരു സങ്കടം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെങ്കിലും നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ, ഈ കാണുന്ന ധൈര്യമൊക്കെ എവിടെ പോയി വിളിക്കും? അപ്പോൾ നമ്മൾ തീർത്തും ദുർബലനായ ഒരു കൊച്ചു കുട്ടിയായി മാറും. ലോകം മുഴുവൻ തനിക്കെതിരെ തിരിഞ്ഞെന്ന് കരുതി പകച്ചു നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടി. ആ നിമിഷങ്ങളിൽ എത്ര വലിയ പദവിയിലുള്ള ആളായാലും എത്ര പ്രായമുള്ള ആളായാലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ വിതുമ്പിക്കറിയുന്ന ഒരു കുഞ്ഞായിരിക്കും. പുറത്ത് കാണിക്കുന്ന ഈ ഗൗരവവും ചിരിയുമൊക്കെ വെറും മുഖമൂടികൾ മാത്രമാണെന്ന് ആ സങ്കടങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കും. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചെറുപ്പത്തിൽ നമ്മൾ വീഴുകയോ വേദനിക്കുകയോ ചെയ്താൽ ഓടിച്ചെന്ന് അമ്മയുടെയോ അച്ഛൻ്റെയോ മടിയിൽ മുഖം പൊഴുതി കരയാറില്ലേ? ആ ഒരു സ്പർശനത്തിൽ നമ്മുടെ പകുതി വേദനയും അലിഞ്ഞു പോവും. മുതിർന്നു കഴിയുമ്പോഴും സങ്കടം വരുമ്പോൾ നമ്മൾ അബോധപൂർവമായി തിരയുന്നത് അത്തരമൊരു ചേർത്ത് പിടിക്കലാണ്. നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഒന്നുമില്ല, ഞാൻ കൂടെയുണ്ടെന്ന് പറയാൻ ഒരു തോളോ ഒരു തലോടലോ നമ്മൾ വല്ലാതെ ആഗ്രഹിക്കും. പ്രായം കൂടുന്നതും നമ്മുടെ സങ്കടങ്ങളുടെ വലിപ്പം കൂടുമായിരിക്കും. പക്ഷേ ആശ്വാസം കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ പഴയ കുട്ടിക്കാലത്തെ അതേ സ്നേഹവും കരുതലും തന്നെയാണ്. ആരും കാണാതെ മാറി നിന്ന് കണ്ണീര് തുടയ്ക്കുമ്പോഴും ആരെങ്കിലും വന്ന് സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്തിരുന്നെങ്കിലെന്ന് കൊതിക്കാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഇടയിലുള്ള ഒരേയൊരു വ്യത്യാസം കരയുന്ന രീതിയിലാണ്. കുട്ടികൾക്ക് സങ്കടം വന്നാൽ അവർ ഉറക്കിക്കരയും, ലോകം മുഴുവൻ അത് കേൾക്കും. എന്നാൽ നമ്മൾ മുതിർന്നവർക്ക് സങ്കടം വന്നാൽ നമ്മൾ ഒളിച്ചെഴുന്നേക്കറിയും. ബാത്റൂമിലെ ഷവറിന് താഴെ നിന്നോ രാത്രിയിൽ ഉറങ്ങുമ്പോൾ തലയണയിൽ മുഖം അമർത്തിയോ നമ്മൾ ആ ശബ്ദം പുറത്ത് കേൾക്കാതെ നോക്കും. കാരണം മുതിർന്നവർക്കറിയാൻ പാടില്ല, അവരെപ്പോഴും സ്ട്രോങ് ആയിരിക്കണമെന്നൊരു തെറ്റായ ധാരണ ഈ സമൂഹം നമുക്ക് വെച്ച് നീട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഉള്ളിലെ ആ കൊച്ചുകുട്ടിയുടെ സങ്കടങ്ങളെ പുറത്ത് കാണിക്കാതെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ് പതിവ്. പക്ഷേ അങ്ങനെ എത്രയൊക്കെ അടക്കി പിടിച്ചാലും ചില ഏകാന്തതകളിൽ ആ കുട്ടി നമ്മുടെ സകല നിയന്ത്രണങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞ് പുറത്തു വരും. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: ഈ കുട്ടിക്കാലത്തെ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ മുഖം വിയർപ്പിച്ചിരിക്കുമ്പോൾ വീട്ടിലുള്ളവർ വന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ നമ്മൾ കാത്തിരിക്കാറില്ല. ആ ചോദ്യം കേൾക്കുമ്പോഴേക്കും നമ്മുടെ സങ്കടം ഇരട്ടിയാകും. മുതിർന്നു കഴിഞ്ഞാലും നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ നമ്മുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. സങ്കടങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ അറ്റൻഷനാണ്, പരിഗണനയാണ്. എൻ്റെ സങ്കടം മനസ്സിലാക്കാൻ ഒരാളുണ്ടല്ലോ എന്ന തോന്നലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആശ്വാസം. അതില്ലാത്തപ്പോഴാണ് നമ്മൾ കൂടുതൽ തളർന്നു പോകുന്നത്. ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്ന തോന്നൽ നമ്മളെ ആ കൊച്ചുകുട്ടിയെ വല്ലാതെ ഭയപ്പെടുത്തും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഒരു കൊച്ചുകുട്ടിക്ക് ഏറ്റവും പേടിയുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു വലിയ ജനക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നതാണ്. മുതിർന്നവരായ നമുക്ക് സങ്കടം വരുമ്പോഴും അനുഭവിക്കുന്നത് കൃത്യമായി ഇതേ ഭയം തന്നെയാണ്. നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ടാവും, സുഹൃത്തുക്കളും കുടുംബവും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒരു വലിയ പ്രതിസന്ധിയിലോ സങ്കടത്തിലോ നിൽക്കുമ്പോൾ ആരും എൻ്റെ കൂടെ ഇല്ലല്ലോ, ഞാൻ തീർത്തും ഒറ്റയ്ക്കാണല്ലോ എന്നൊരു തോന്നൽ നമ്മളെ പൊതിയും. ആ ഒരു നിമിഷത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ വളരെ വലുതാണ്. കൈവിട്ടു പോയോ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മളെ വല്ലാതെ ചൂഷണം ചെയ്യും. ഇരുട്ടത്ത് വഴിതെറ്റിപ്പോയ ഒരു കുട്ടിയുടെ അതേ ഭയവും പരിഭ്രാന്തിയുമായിരിക്കും അപ്പോ ഈ മുതിർന്ന നമ്മളിലൊക്കെ തന്നെ. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ കരയുന്ന കുട്ടിയെ സമാധാനിപ്പിക്കാൻ നമ്മളവർക്ക് ഇഷ്ടമുള്ള ഒരു കളിപ്പാട്ടോ മിഠായോ ഒക്കെ കൊടുക്കാറില്ലേ? സങ്കടം വരുമ്പോൾ നമ്മൾ മുതിർന്നവരും ഇതുപോലെ ചെറിയ ചെറിയ ആശ്വാസങ്ങൾ തേടി പോവാറുണ്ട്. ചിലർക്ക് അത് വരികളറിയുന്ന, ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും ഒരു പാട്ടാവാം. മറ്റു ചിലർക്ക് അത് തീർത്താൽ തീരാത്ത സങ്കടങ്ങളുമായി പെയ്യുന്ന ഒരു മഴ നോക്കി നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ വണ്ടിയെടുത്ത് എങ്ങോട്ടെങ്കിലും പോകുന്നതോ ഒക്കെയാവാം. നമ്മുടെ സങ്കടത്തിൽ നിന്ന് ഒരു നിമിഷമെങ്കിലും ഒളിച്ചോടാൻ, അല്ലെങ്കിൽ ആ വേദനയെ മറക്കാൻ നമ്മൾ കണ്ടെത്തുന്ന ഈ ചെറിയ വഴികൾ, സത്യത്തിൽ നമ്മുടെ ഉള്ളിലെ ആ കുട്ടി തേടുന്ന കളിപ്പാട്ടങ്ങൾ തന്നെയാണ്. ആ ചെറിയ കാര്യങ്ങൾ നമുക്ക് നൽകുന്ന സമാധാനം ചിലപ്പോൾ എത്ര വലിയ വാക്കുകൾക്കും നൽകാൻ കഴിഞ്ഞില്ലെന്ന് വരാം. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, സങ്കടം വരുമ്പോൾ ദുർബലനാവുക, ഒരു കുട്ടിയെ പോലെ കരയുക, ഇതൊന്നും ഒരു തെറ്റല്ല. അത് ഒരിക്കലും ഒരു തോൽവിയുമല്ല. എപ്പോഴും ഇരുമ്പ് പോലെ ഉറച്ചു നിൽക്കാൻ നമ്മളാരും യന്ത്രങ്ങളല്ലല്ലോ, പച്ചയായ മനുഷ്യരല്ലേ. നിങ്ങളുടെ ഉള്ളിലെ ആ കൊച്ചുകുട്ടിക്ക് കരയാൻ തോന്നുമ്പോൾ അവനെ അങ്ങ് കരയാൻ വിടുക. സങ്കടങ്ങളെ ഉള്ളിലടക്കി സ്വയം ഇല്ലാതാകുന്നതിനേക്കാൾ നല്ലത് അത് കരഞ്ഞു തീർത്ത് ആ മനസ്സ് ശാന്തമാക്കുന്നതാണ്. ആവശ്യമെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ആ സങ്കടങ്ങൾ തുറന്നു പറയുക, അവരുടെ തോളിൽ ചാരി ഒന്ന് കരയുക, കണ്ണീരിൻ്റെ ആ ഭാരമെല്ലാം ഇറക്കി വച്ച് പുതിയൊരു ചിരിയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാൻ കഴിയും. ശരിയല്ലേ? കേൾക്കാം, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാത്തുവരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.